വിവിധ ഘട്ടങ്ങളിലൂടെ വിവിധ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്തിൻ്റെയും വളർച്ച സംഭവിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ രൂപാന്തരം തന്നെ ആരുടെയോ കരസ്പർശത്തിലൂടെയോ ബൗദ്ധിക സ്പർശത്തിലൂടെയോ ആണ് സംഭവിക്കുന്നത്. ശാരീരികമായി പൂർണ്ണ വളർച്ച എത്തുന്ന മനുഷ്യൻ മാനസിക വളർച്ചയും മാനസികാരോഗ്യവും നേടുന്നതിൽ അല്പം പിറകിലാണോ? നിഷേധമായ എന്തിനേയും ഏറ്റെടുക്കുന്ന രീതി നമ്മെ അസ്വസ്ഥരാക്കുന്നു, തളർത്തുന്നു. അല്പമൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു രഹസ്യം വെളിപ്പെടും. നിഷേധമായവ എന്തും നമ്മെ തളർത്തുമെങ്കിലും അവയാണ് ഊർജ സ്രോതസ്. വെല്ലുവിളികൾ, അവഗണന, തരം താഴ്ത്തൽ, വേർപാടുകൾ, ഇവയിലൂടെ തന്നെയല്ലേ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്, എൻ്റെ കഴിവും ഊർജവും പ്രയോഗിക്കാൻ അവസരം ലഭിച്ചത്? ഊർജത്തിൻ്റെ അന്തർധാര എൻ്റെ ഉള്ളിലാണ്. നിഷേധമായ എന്തും എൻ്റെ വളർച്ചയ്ക്കുള്ള വളമാണ്. അതറിയുക എന്നതാണ് പ്രധാനം. ആയതിനാൽ ശത്രുക്കൾ എന്ന് നാം വിശ്വസിക്കുന്നവരെ സഹർഷം സ്വാഗതം ചെയ്യാം. കാരണം അവരാണ് എന്നെ വളർത്തിയത്. ചിന്തിക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വച.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 8 മണിക്ക് മധുര ഗീതങ്ങൾ, 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 മട്ടന്നൂർ സ്റ്റിച്ച്വൽ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം. ലീന നാൽപ്പാടി ആലപിക്കുന്ന ശ്രീരേഖ സുഭാഷ് കോളയാട് എഴുതിയ കവിത അമ്മ. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ ആറ്റ് സ്കൂൾ, ഇതിൽ മഞ്ചാടി ബാലസംഘം അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ഛൻ ആലപിക്കുന്നു ജ്യോതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കളിയച്ചൻ, ആലപിച്ചത് ജ്യോതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും സ്വീകരിക്കരുത്. മുഹമ്മദ് നബി.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 5. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 5 വർഷത്തിലെ 156-ാം ദിനമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ജൂൺ 5 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1915 സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഡെൻമാർക്ക് ഭരണഘടന ഭേദഗതി ചെയ്തു. 1975 60 ദിവസ യുദ്ധത്തിന് ശേഷം സുയസ് കനാൽ ആദ്യമായി തുറന്നു. 1977 ആദ്യ പ്രായോഗിക പേഴ്സണൽ കമ്പ്യൂട്ടർ ആയ Apple 2 വിൽപ്പന ആരംഭിച്ചു. 1984 സുവർണക്ഷേത്രത്തിലേക്ക് സൈനിക നടപടി ആരംഭിക്കുന്നതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു. 2006 സെർബിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പ്രസിദ്ധ മലയാള സിനിമാ ചരിത്രകാരനും ചലച്ചിത്ര നിരൂപകനും പത്രപ്രവർത്തകനുമായിരുന്ന ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ ജന്മദിനവും അമേരിക്കൻ സാഹിത്യകാരൻ ഒ ഹെൻറി, മലയാള കവിയും നാടകകൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന AV ശ്രീകണ്ഠ പൊതുവാൾ. 1951 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി കളിച്ചപ്പോൾ അന്നത്തെ കേരളത്തിന്റെ മുഖ്യ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായിരുന്ന എം ബാലൻ പണ്ഡിറ്റ് തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 5.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
8: ഡോക്ടർ ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
9: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 10 വർഷത്തെ LDF ഭരണം കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കയത്തിലേക്ക് തള്ളിവിട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ധവളപത്രം. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ മൊത്തം കടബാധ്യത. സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും ഉൾപ്പെടെ അടിയന്തിരമായി നൽകേണ്ടത് 48,773 കോടി രൂപയാണ്. കിഫ്ബി ഉണ്ടാക്കി വെച്ച ബാധ്യത 56,000 കോടി രൂപയാണ്. ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ സമർപ്പിച്ചു. പ്രതിസന്ധി മറികടക്കാൻ കേവലമായ ചെലവ് ചുരുക്കൽ പോരാ, വൈദ്യുതി മേഖല ഉൾപ്പെടെയുള്ളവയുടെ സ്വകാര്യവൽക്കരണവും നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടയ്ക്കലും ഓഹരികളും ആസ്തികളും വിറ്റഴിക്കലും പെൻഷൻ പ്രായം കൂട്ടലും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിക്കലും മുന്നോട്ട് പോക്കിനുള്ള പ്രധാന മാർഗങ്ങളായി ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. DA DR സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ്, കരാറുകാരുടെ കുടിശ്ശിക, പട്ടിക വിഭാഗങ്ങൾക്കും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമുള്ള കുടിശ്ശിക, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗഡു ഉൾപ്പെടെ 48,773 കോടിയുടെ സാമ്പത്തിക ഭാരം സർക്കാരിനുണ്ട്. ഇതിൽ അടിയന്തരമായി നൽകേണ്ടത് 21,690 കോടി. ഇടതു സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള കമ്മീഷൻ, ലീവ് സറണ്ടർ തുടങ്ങിയവ അധിക ബാധ്യതയായി വരും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ഈ മാസം 10 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി. കൊച്ചി ED ഓഫീസിലെ ഉന്നതാധികൃതരുടെയും ED അഭിഭാഷകരുടെയും പ്രത്യേകം യോഗങ്ങൾ ഇന്ന് നടക്കും. CMRL എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഡയറക്ടറുടെ സന്ദർശനം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മകൾ നിരഞ്ജനക്ക് റവന്യൂ വകുപ്പിൽ ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഭാര്യ മഞ്ജുഷ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മടങ്ങിയേക്കുമെന്ന് അഭ്യൂഹം. അമരീന്ദർ കോൺഗ്രസ് നേതൃത്വവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നെന്ന് ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ പ്രസ്താവനയാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. താഴ്ന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി സംവരണം ചെയ്ത തസ്തികയിലേക്ക് ഉയർന്ന യോഗ്യതയുള്ളവരെ നിയമിക്കരുതെന്ന് സുപ്രീംകോടതി. അങ്ങനെ ചെയ്യുന്നത് അർഹരായവരുടെ അവകാശങ്ങളെ ഹനിക്കുമെന്നും ജസ്റ്റിസ് ഹസനുദ്ദീൻ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പ്രതിഷേധം പ്രകടിപ്പിക്കാനൊരുങ്ങി പാറ്റകൾ മുന്നോട്ട് തന്നെ. പരീക്ഷാക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹി ജന്തർമന്ദിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ പോലീസിന്റെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്രോക്കോച്ച് ജനതാ പാർട്ടി CJP നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് SFIയും ISIയും വ്യക്തമാക്കി. സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളെ പൊതുയോഗത്തിന് അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്യാമെന്ന ചട്ടം ഭരണഘടനാനുസൃതമെന്ന് ഹൈക്കോടതി. മുൻ സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ച് ശരിവച്ചത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നതിന്റെ റെക്കോർഡ് June 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കും. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസങ്ങൾ അന്ന് മോദി പൂർത്തിയാക്കും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടക്കുന്നത്. വഖഫ് സ്വത്തുകൾ രജിസ്ട്രേഷനുള്ള കേന്ദ്രത്തിന്റെ ഉമീദ് പോർട്ടലിൽ മുനമ്പം ഭൂമി ഉൾപ്പെടുത്തിയതിൽ നിയമമന്ത്രാലയത്തിന്റെ അഭിപ്രായം തേടി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. കേരള വഖഫ് ബോർഡാണ് തർക്കഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരൻ ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിവേദനം നൽകിയിരുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മടിയോ അപകർഷതയോ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മാധ്യമങ്ങൾക്കും അധികാരമുണ്ട്. നിയമസഭയിൽ നയപ്രഖ്യാപന ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ചികിത്സാ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടാൽ എംഎൽഎമാർക്കും നേരിട്ട് വിളിക്കാം. നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജയിൽ ചട്ടങ്ങൾ കർശനമായി പാലിച്ചു മാത്രമേ തടവുകാർക്ക് പരോൾ അനുവദിക്കാൻ പാടുള്ളൂവെന്ന് ആഭ്യന്തരവകുപ്പ് ജയിൽ മേധാവിക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നിരവധി തടവുകാർക്ക് പരോൾ അനുവദിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും പരോൾ അനുവദിക്കുന്നതായി ആക്ഷേപവും ഉയർന്നിരുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആദ്യത്തെ ആരാധനയായ തിരുവോണം ആരാധന ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശിവേലിയും നടക്കും. ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടയന്നൂരിലെ എസ് പി ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതിഭാഗം ഹർജിയിൽ നാളെ വിധി പറയും. സാങ്കേതികത്വത്തിന്റെ പേരിൽ ഹർജി തള്ളിയതിനെ തുടർന്ന് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം വീണ്ടും ഹർജി നൽകിയിരുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വിദ്യാലയങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന തണൽ വൃക്ഷത്തൈ നടൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അങ്കണത്തിൽ നടക്കും. കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരിയിൽ സ്ത്രീകൾക്കുള്ള പ്രതിമാസ സഹായധനം 1000 രൂപയിൽ നിന്നും 2500 രൂപയാക്കി ഉയർത്തി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 21-നും 55-നും ഇടയിൽ പ്രായമുള്ളവരും സർക്കാരിൽ നിന്ന് മറ്റ് സഹായധനങ്ങൾ കൈപ്പറ്റാത്തവരുമായ ഗൃഹനാഥകൾക്കാണ് സഹായധനം ലഭിക്കുക. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ലഭിച്ചത് 444,124 അപേക്ഷകൾ. തിങ്കളാഴ്ച ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അപേക്ഷയിലെ അപാകതകൾ തിരുത്താനും ആവശ്യമെങ്കിൽ ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം അവസരം ലഭിക്കും. തുടർന്ന് 15-ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ജൂലൈ 1-ന് 3-ാമത്തെ അലോട്ട്മെന്റോടെ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടം പൂർത്തിയാകും. ജൂലൈ 2-നാണ് ക്ലാസ് തുടങ്ങുക. KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാക്കാൻ വടക്കൻ ജില്ലകളിൽ കൂടുതൽ സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി സി പി ജോൺ നിയമസഭയിൽ അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ KSRTC സർവീസ് നന്നേ കുറവാണ്. മഞ്ചേശ്വരം താലൂക്കിൽ ഒരു സർവീസ് പോലുമില്ല. ഇരിട്ടി നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ഈ മാസം 15 മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ ഇരിട്ടി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു. നഗരസഭ ചെയർമാൻ വി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മഴവെള്ളം നാളത്തെ കുടിവെള്ളമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഭൂഗർഭ ജലവിതാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നീരാളം ജലസംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങി. പാട്ടും പഞ്ചായത്തിലെ കാട്ടാനശല്യം പരിഹരിക്കണമെന്നും വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ശാശ്വത നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പി കെ പ്രവീൺ MLA വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. കണ്ണവും വെളുമ്പത്ത് കാണിയൂർ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനശല്യം ആശങ്ക ഉയർത്തുകയാണെന്നും കൃഷിനാശം വ്യാപകമാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. കായിക വാർത്തകൾ. 16 നഗരങ്ങൾ 104 മത്സരങ്ങൾ 40 മത്സര ദിവസങ്ങൾ. കളികളുടെ എണ്ണത്തിലും മത്സര ദിവസങ്ങളുടെ വ്യാപ്തിയിലും ചരിത്രത്തിൽ ഏറ്റവും വിപുലമായ ഫുട്ബോൾ ലോകകപ്പാണ് ഇക്കുറി നടക്കാൻ പോകുന്നത്. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫൺ റണ്ണിന് ഈ മാസം 23-ന് തിരുവനന്തപുരം വേദിയാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വൈകിട്ട് 4-ന് തുടങ്ങുന്ന ഓട്ടത്തിൽ രാജ്യത്തെ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ റഷ്യയുടെ മീര ആൻഡ്രിവയും പോളണ്ടിന്റെ ക്വാളിഫയറായ മയ ഹാലിൻസ്കയും ഏറ്റുമുട്ടും. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്ത്. ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയയുടെ ആൻസിയങ്ങാണ് മുൻ ലോക ചാമ്പ്യനായ സിന്ധുവിനെ രണ്ടാം റൗണ്ടിൽ കീഴടക്കിയത്. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സീസണ് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ കൊച്ചി സ്റ്റാലിയൻസിന് ജയം. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് വിരാട് കോഹ്ലി പുറത്ത്. ഐ പി എൽ ഫൈനലിൽ കാലിലേറ്റ പരിക്കാണ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ബാറ്റർക്ക് തിരിച്ചടിയായത്. കോഹ്ലിക്ക് പകരമായി ബാറ്റർ ഋതുരാജ് ഗേഗ്വാദിന് ടീമിൽ ഉൾപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
9: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
10: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
11: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
10: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
11: യെസ്
10: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
11: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
10: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
11: 9447-371-836,
10: 8078-502-836.
12: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
9: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
13: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
14: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
15: ഉണ്ണി മേനോൻ പാടിയ ഗാനം ഹരിഹരപുത്രനെ തൊഴുതു വണങ്ങി. രചന അനിൽ രാമൻ, സംഗീതം കിഷോർ നായർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.

0: അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈനടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:30 മത്സരം. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5ാം ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചകോ നരേന്ദ്രദത്ത സേമവാല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്തസ്യ ദമനക്ഷേത്രസ്യ ഭ്രമണം കരിഷ്യതി. സഹ സൂറത്ത് നഗരെ രാജമാർഗസ്യ വിദ്യുതോത്പാദന പ്രകല്പസ്യ ഔദ്യമിക ക്ഷേത്രസ്യ ച കൃത്തെ 8,18,000 കോടി രൂപ്യകാണാം ബഹുവിധ വികാസ പരിയോജനാനാം സമർപ്പണം ശിലാന്യാസം ച കരിഷ്യതി. ശ്രീമോദി സൂറത്ത് നഗരെ 200 ശയ്യാ യുക്തം ESIC ഇതി ചികിത്സാലയം അപി ഉദ്ഘാടയിഷ്യതി. യത് വിശിഷ്ട ക്ഷേത്രേഷു ആധുനിക മാധ്യമിക സ്വാസ്ഥ്യ സേവാഹ പ്രദാസ്യതി. പ്രധാനമന്ത്രി ഗുജറാത്ത് സർവകാരസ്യ അനേകേഷാം മഹത്വപൂർണാനാം ഉപക്രമാണാം ഉദ്ഘാടനമപി കരിഷ്യതി. യേഷു ആധുനിക വിദ്യുത് വിതരണ ഉന്നയനം ഉന്നത അപശിഷ്ട വ്യയനം പെട്രോളിയം ചേത്യാദീനി അന്തർഭവന്തി. സായംകാലെ പ്രധാനമന്ത്രി മോദി ദമനനഗരം ഗത്വാ പ്രായഃ 77,900 കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ശിലാന്യാസം കരിഷ്യതി. ഏതാസു പരിയോജനാസു സ്വാസ്ഥ്യസേവ നാഗരിക വിമാനയാനം പര്യടനം അവസംരചന സമ്പർക്ക ജനകല്യാണം ഇത്യാദീനി വിവിധ ക്ഷേത്രാണി സമ്മിലിതാനി സന്തി. പ്രധാനമന്ത്രി നമോ വിമാനസ്ഥാനകസ്യ നമോ ചികിത്സാലയസ്യ ച നൂതന ഭവനസഹിതം പ്രായഃ 43,300,000 കോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം സമ്പർക്കം ച അപി കരിഷ്യതി. नूतन विमानस्थानक टर्मिनल इत्यनेन क्षेत्रीय वायुसंपर्कः महत्वपूर्ण रूपेण वर्धिष्यति अपि च अस्य प्रदेशस्य आर्थिक वृद्धि च सुकरा भविष्यति। भारतीय रिजर्व बैंक इत्येतत् द्वैमासिक्याः मौद्रिक नीत्याः घोषणां करिष्यति। आरबीआई इत्यस्य प्रमुखः संजय मल्होत्रा अद्य प्रातः मौद्रिक नीति समित्या कृतानां निर्णयानां उद्घोषणं करिष्यति। एसबीआई रिसर्च रिपोर्ट इत्यस्य अनुसारं वर्धमान मुद्रास्फीतिः क्रूड मूल्यानि अवमूल्यन रूप्यकाणि संभाव्य दुर्बलं वर्षाकालम् इत्यादीनां समस्यानां निवारणार्थं रेपो इत्यस्य मितौ वृद्धि समुचितोपायः न भविष्यति। तद्विहाय आरबीआई अल्पकालिक लाभांश मिति साधनानि द्रव्यता उपायांच उपयुज्य विपण्याः विकृति परिहर्तुं वित्तीय स्थिरतां च समर्थयितुं शक्नोति। एसबीआई इत्यनेन संसूचितं यत् भारतं सापेक्षक रूपेण प्रबलं समष्टि आर्थिक मूल्यं निरन्तरं अनुभवति तथा च वर्तमान मुद्रास्फीति प्रतिसन्धि बहुधा बाह्य कारणानां विशेषतः पश्चिम एशियायाः भू राजनैतिक समस्यया अशोधित मूल्यानां वर्धनेन च प्रेरिता अस्ति। लोकसभायाः पूर्व महासचिवः संवैधानिक विशेषज्ञः च सुभाष सी कश्यपः दीर्घकालं यावत् अस्वस्थतायाः अनन्तरं गतदिने राजधान्यां नवदिल्ल्यां निधनम् उपगतः। असौ 97 वर्षीयः आसीत्। एकं राष्ट्रं एक निर्वाचनम् इति विधे निर्माणाय संघटितायाः उच्चस्तरीय समित्याः सदस्यः अपि आसीत् डॉ कश्यपः। अधिक पुस्तकानां लेखकः सः गतशताब्दस्य 83 90 यावत् लोकसभायाः महासचिवरूपेण कार्यं कृतवान्। प्रवर्तन निदेशालयेन मिजोरम राज्यस्य चम्पाई क्षेत्रे नव परिसरेषु अन्वेषणं कृतम्। एतदन्वेषणं धनशोधन सम्बद्धस्य प्रकरणस्य सन्दर्भे वर्तते यत्र 70 कोटि रूप्यकाणां अपराधस्य आयः सम्मिलितः अस्ति। प्रवर्तन निदेशालयेन उक्तं यत् अन्वेषणेन ज्ञातं यत् बर्मा देशस्य नागरिकाः जोखावथर चम्पाई नगरयोः माध्यमेन सीमा शुल्कं विना तीआउ नद्याः पारं भारते शुष्कवृक्षाणां तस्करणं विधाय सीमायां स्थानीय सुगमकर्ताभ्य च वस्तुवाहनानि समर्पयन्ति स्म। विदेशमन्त्री डॉ जयशंकर यह नवदिल्ल्यां वेनेजुएला देशस्य कार्यवाहक राष्ट्रपतिना डेल्सी रोड्रीज इत्यनेन सह अमिलत्। द्वावेव नेतारो भारत वेनेजुएला देशयो संबंध विषये चर्चां कृतवन्तो। ऊर्जा व्यापार निवेश स्वास्थ्य सेवा वाहन च इत्यादि क्षेत्राणि अधिकृत्य सहयोगं वर्धयितुं नूतनान् अवसरान् च अन्विष्यताम् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ദർശനം നടത്തുന്ന ഭക്തർക്ക് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. വെബ്സൈറ്റ് www.shabarimalaonline.org. ആർമിയിൽ വനിതാ നഴ്സ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ പ്ലസ് ടു ആദ്യത്തെ അവസരത്തിൽ തന്നെ കുറഞ്ഞത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. നീറ്റ് യു ജി 2026 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീനിംഗ് നടത്തിയതിനു ശേഷം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, അഭിമുഖം, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയാവും അന്തിമ തിരഞ്ഞെടുപ്പ്. നീറ്റ് യു ജി പരീക്ഷാ ഫലം വന്ന ശേഷം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. വിവരങ്ങൾക്ക് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയിൽ 2026-27 അധ്യയന വർഷത്തെ ഫുൾ ടൈം, പാർട്ട് ടൈം, PhD പ്രവേശനത്തിന് അപേക്ഷിക്കാം. 5.75 CGPA എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. വിവരങ്ങൾക്ക് KTU.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സ്പേസ് സയൻസിൽ അഭിരുചിയും താൽപ്പര്യവും ഉള്ളവർക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ പഠിക്കാനും നിശ്ചിത ഗ്രേഡോടെ കോഴ്സ് പൂർത്തിയാക്കിയാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാനും ഇപ്പോൾ അവസരമുണ്ട്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ ജയിച്ചവർക്ക് അവസരം നൽകുന്നത്. പ്രവേശനഘട്ടത്തിലും കോഴ്സ് പഠന കാലയളവിലും മികവ് കാട്ടുന്നവർക്ക് പൂർണ്ണ ഭാഗിക ഫീസ് ഇളവോടെ പഠിക്കാൻ അവസരം ലഭിക്കും. ബിടെക് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കൌൺസിലിംഗ് 6 മാസത്തെ സൈക്കോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ. ഫോൺ നമ്പർ 9497774291. ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: ഇപ്പോൾ തൊഴിലറിയിപ്പുകൾ കേൾക്കാം. മാട്ടറ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രൈമറി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 8:30 നടക്കും. ഫോൺ നമ്പർ 8075101308. ശിവപുരം ഗവൺമെന്റ് LP സ്കൂളിൽ ഫുൾ ടൈം ജൂനിയർ അറബിക് അധ്യാപകന്റെ ഒഴിവിലേക്ക് അഭിമുഖം 9:30 നടക്കും. തളിപ്പറമ്പ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന്റെ കീഴിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകാൻ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിന് ഹിന്ദി, കണക്ക്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കാണ് ട്യൂട്ടർ നിയമനം. ഈ മാസം 10 താല്പര്യമുള്ളവർ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9947654005. പന്നിയൂർ സെൻട്രൽ ഗവൺമെന്റ് LP സ്കൂളിൽ ജൂനിയർ ലാംഗ്വേജ് അറബിക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 9:11. പാട്ടിയംഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവാഞ്ചേരിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, അറബിക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 11:00 ചിരറ്റായിലെ സ്കൂൾ ഓഫീസിൽ നടക്കും. AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിണറായിയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ, സീനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 12:10. കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ് ജൂനിയർ, ഹിസ്റ്ററി ജൂനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 12:11 നടക്കും. ഫോൺ നമ്പർ 9061628845. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 18:10. പന്നിയൂർ കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 11:30. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം 2:00. കക്കറ ഗാന്ധി സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ LP വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 10:00 സ്കൂൾ ഓഫീസിൽ. കരിവള്ളൂർ കൂക്കാനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 23 10:30 നടക്കും. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 19 രാവിലെ 10:30 നടക്കും. ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: ഇനി കേൾക്കാം നാട്ടുവിശേഷം. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ദുരന്ത നിവാരണ സേനാ രൂപവൽക്കരണവും പരിശീലനവും മറ്റന്നാൾ രാവിലെ 9 കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ശ്രീ നിജിലേഷ് പറമ്പൻ ഉദ്ഘാടനം ചെയ്യും. വനം വന്യജീവി വകുപ്പ്, സാമൂഹിക വനവത്കരണം തുടങ്ങിയവയുടെ സഹകരണത്തോടെ പരിസ്ഥിതി ദിനമായ ഇന്ന് ചാൽ ബീച്ചിൽ മിനി മാരത്തോൺ നടത്തും. വളപട്ടണം കൊക്കേൻമുക്രി തറവാട് ദേവസ്ഥാനത്തെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള ദേവസ്ഥാനത്തിന്റെ ഉത്തരം വെപ്പ് കർമ്മം ഇന്ന് ഉച്ചയ്ക്ക് 12 നടക്കും. തലശ്ശേരി സോഷ്യൽ റേഞ്ചിന് കീഴിലുള്ള ചെറുവാഞ്ചേരി സെൻട്രൽ നഴ്സറിയിൽ തെങ്ങിൻ തൈകൾ വിൽപ്പന ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 8547603839 എന്ന നമ്പറിൽ. കുഞ്ഞിമംഗലം ഐലഞ്ചേരി കുട്ടിത്തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനം പ്രതിഷ്ഠാദിനം ഇന്ന് നടക്കും. തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
7: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
8: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കല്ലൂർ നെയ്യമൃത മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ.
3: കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് നെയ്യ് കൊണ്ടുപോകുക എന്നൊരു നിയോഗം ലഭിച്ച ഭക്തർ കൂട്ടതാണ് ഈ കല്ലൂർ മഠത്തിൽ കൂടുന്നത്. കല്ലൂർ മഠത്തിൽ ഈ വർഷം 13 പേരാണ് കുളിച്ചു കൂടിയുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വ്രതം തുടങ്ങുന്നത് കുളിച്ചു കൂടുന്നതോടെയാണ്. കുളിച്ചു കൂടി നമ്മൾ ആദ്യത്തെ ഒരാഴ്ച വീട്ടിൽ ഭാര്യയോ ആരെങ്കിലും ശുദ്ധിയോടെ വെച്ചിരുന്ന ഭക്ഷണം, സ്വന്തമായോ അല്ലെങ്കിൽ ശുദ്ധിയോടെ 10 ദിവസം ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടമായി നമ്മുടെ നെയ്യമൃതുകാരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, അവിടെ കഴിക്കുന്നു. ശുദ്ധിയോടെ കുളിച്ച് ഈറനോടെയും മാത്രമാണ് ഭക്ഷണം കഴിക്കുക. പൂർണ്ണമായും ശുദ്ധി പാലിക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ വേറെ ഒന്നും തൊടാൻ പാടില്ല. പൂർണ്ണമായും ശുദ്ധിയോടെ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ഭക്ഷണ രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലഘു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് കഞ്ഞിയാണ്. കഞ്ഞിക്ക് പൊതുവേ വിഭവ സമൃദ്ധമാണ്, സദ്യ പോലെ തന്നെയാണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ. തടയിൽ കഞ്ഞി എന്നാണ് പറയുക. പൊതുവേ ബാക്കി ഒരു സ്ഥലങ്ങളിലും ഈ കഞ്ഞി ഇലയിൽ കുടിക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. കഞ്ഞി തടയിൽ നമ്മൾ വാഴത്തട മുറിച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ വെച്ച് ഇലകൾ വെച്ച് അതിൽ കഞ്ഞി കുടിക്കുന്നു. ആ കഞ്ഞിക്കുള്ള കറി പുഴുക്കുണ്ട്. പിന്നെ പുളിങ്കറി പോലെയുള്ള ഒരു ബന്നി എന്ന് പറയുന്ന ഒരു കറിയാണ്. അതിൽ നമ്മൾ പുളിയോ മോരോ തൈരോ ചേർക്കില്ല, പകരം മാങ്ങ ഈ വെള്ളരിക്കയും കഷ്ണങ്ങളുടെ കൂടെ മാങ്ങയാണ് ചേർക്കുക. പിന്നെ

നമ്പൂരി കലശം കുളിപ്പിക്കുന്നതോടെ നമ്മൾ മഠത്തിൽ പ്രവേശിക്കുന്നു. ശുദ്ധിയോടെ പ്രവേശിച്ച് കലശം കുളിക്കുമ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമാണ് ഈ അഞ്ച് ദിവസമോ എന്നുവെച്ചാൽ നാളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഓരോ ദിവസങ്ങൾ നിശ്ചയിക്കുന്ന നാളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വർഷം 28-ാം തീയതിയാണ് നെയ്യാട്ടം. അതിന് കണക്കായിട്ട് നമ്മൾ മഠത്തിൽ പ്രവേശിക്കുന്നു. കുളിച്ചുകൂടിയ ഭക്തർ, ശുദ്ധിയുള്ളവർ മാത്രം. അത് പലരും പലപ്പോഴും പല സാഹചര്യത്തിൽ ചിലവർക്ക് അതിനിടക്ക് പോലെയോ ബാലായ്മയോ വരുവാണെങ്കിൽ അവർ മാറിയിരിക്കുന്നു. ബാക്കി കുളിച്ചുകൂടിയവർ കലശം കുളിച്ച് മഠത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അഞ്ച് ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണ രീതികൾ സെയിം ആണെങ്കിലും അധികമായിട്ട് പലപ്പോഴും പാനകം, ഭക്തർ വഴിപാടായിട്ട് നൽകുന്ന പാനകവെള്ളം ഉണ്ടാവും, അധികമായിട്ടുണ്ടാവും. ഈ ഭക്ഷണ രീതി തന്നെ തുടരുന്നു. പിന്നെ വരുന്നത് ഞങ്ങളുടെ മെയിൻ മുരട കൊണ്ടുപോകാൻ, അതിനൊരു പിടിയും അതിന് ചുറ്റും കെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയർ മടയണം. ഈ കയർ മടയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അകൈവ് എന്ന് പറഞ്ഞാൽ ഏരോപ്പൊക്കെ ഇതാണ് നാട്ടിൽ പ്രാദേശികമായിട്ട് പറയുന്ന അകൈവ് പ്ലാന്റിൻ്റെ ഇലകൾ കട്ട് ചെയ്തുകൊണ്ടെന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കും. പിറ്റേന്ന് ചിരട്ട കൊണ്ട് ചിരണ്ടി ചിരണ്ടി അതിൻ്റെ തൊലി കളഞ്ഞ് നാരുകളാക്കി മാറ്റി ആ നാരുകൾ പിണഞ്ഞ് മൂന്ന് പിരികളെടുത്ത് മടഞ്ഞ് ഒരു 3.5 മാറുള്ള ഒരു കയറുണ്ടാക്കുന്നു. ഈ കയറാണ് നമ്മൾ ഈ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നത്. അത് നിഗൂഢമായ നമ്മൾ ഗൂഢമായ പൂജകളിലൂടെ പബ്ലിക്കിനെ കാണിക്കാതെയാണ് നമ്മൾ നരയ്ക്കുന്നത്. മുഖത്ത് വാഴയില കൊണ്ട് ഒരു മാസ്ക് പോലെ ധരിച്ച് ആ രീതിയിൽ കർപ്പൂരത്തിനെ സ്റ്റെറിലൈസ് ചെയ്ത് ആ രീതിയിൽ ശുദ്ധതയോടെ നമ്മൾ നരയ്ക്കുന്ന നെയ് കൊട്ടിയൂരേക്ക് യാത്ര ഉൾപ്പെടുന്നു. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കൊട്ടിയൂരെത്തുന്നത്. പൂർണ്ണമായും നടന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബാക്കി ആരും തൊടാൻ പാടില്ല, തുണിയിൽ ചവിട്ടരുത്, ഇങ്ങനെയൊക്കെ വളരെ നിർബന്ധ ബുദ്ധിയോടെ ആ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള കാരണവർ നമ്മളെ നയിക്കുന്നു. കാരണവരുടെ പിന്നാലെ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങളുടെ അടയാളമായിട്ട് എല്ലാവരും നിർബന്ധമായും ശിവൻ്റെ കഴുത്തിലെ നാഗത്തിനെ പോലെ ഞങ്ങൾ എല്ലാവരും ചൂരൽ ധരിക്കണം, നിർബന്ധമാണ്. നമ്മൾ ഓരോ ചടങ്ങിനും ചൂരൽ നിർബന്ധമാണ്. അത് നെയ്മതുകാരുടെ ഒരു അടയാളമാണ്. പിന്നെ അതുകൂടാതെ ഭസ്മധാരണം നിർബന്ധമാണ്. രാവിലെ കുളിച്ച് ചെനക്കൽ എന്ന് പറയും, ഓങ്കാരം ചൊല്ലും. ആ ഓങ്കാരം ചൊല്ലുമ്പോൾ നമ്മൾ ഭസ്മധാരണം, പൂർണ്ണമായും ശരീരം മുഴുവൻ ഭസ്മം ധരിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമായും പാലിക്കപ്പെടേണ്ട കർമ്മങ്ങൾ, അത് കാരണവർ നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നു, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മളെ നയിക്കുന്ന ഈ ഗ്യാങ് ലീഡർ എന്നത് കാരണവരാണ്. കാരണവരാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണങ്ങളും ഒക്കെ ചെയ്യുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം മണത്തണയിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ കൊട്ടിയൂരെത്തുന്നു. കൊട്ടിയൂരിൽ ചോതി വിളക്ക് തെളിയുന്നവരെ ഞങ്ങൾ ശരിക്ക് അവിടെ കൊട്ടിയൂരെത്തിയ ഉടനെ ഞങ്ങൾ ഒരു മരത്തിൻ്റെ കീഴിൽ ഓരോ മുരടിയും ഇലകൾ വിരിച്ച് നിലത്ത് വെക്കാൻ പാടില്ല. നമുക്ക് ഒരു മുരടക്ക് ഓരോന്നും ഒരു തെരിയുണ്ടാവും. തെരിയ വെച്ച് അതിൻ്റെ മുകളിൽ മുരട വെക്കുന്നു. അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് മറച്ച് അവിടെ ആരും തൊടാത രീതിയിൽ മറച്ച് വെക്കുന്നു. എന്നിട്ട് രാത്രി ചോതി വിളക്ക് കഴിയുമ്പോൾ നമ്മുടെ വസ്ത്ര രീതിയിലും പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മേൽമുണ്ട് വേണം, അടിമുണ്ട് വേണം. അപ്പോൾ കോത്ത് വലിച്ചു കൊടുത്ത് അടിമുണ്ടിൻ്റെ മുകളിൽ മേൽമുണ്ട് കൊടുത്ത് അതേസമയം ചോതി വിളക്ക് തെളിയുന്നതോടെ നമ്മൾ ആദ്യവും ഒരു പോരാളികളെ പോലെ കോത്ത് വലിച്ചു കൊടുത്ത് ശരിക്ക് അര കച്ച കെട്ടി ഞങ്ങൾ മറുകരയിലേക്ക് എത്തുന്നു. അവിടെ ഓരോ മടങ്ങളുടെ ടേണിന് വേണ്ടി നമ്മൾ കാത്തുനിൽക്കും. ഞങ്ങളുടെ ടേൺ എത്തുമ്പോൾ ഞങ്ങൾ ആ നെയ്മുരട നേരിട്ട് നമ്പൂരിയുടെ കൈവശം കൊടുത്ത് അഭിഷേകം ചെയ്യും.

കാരണവർ വരുന്നതെന്ന് വെച്ചാൽ ഏജ് മാത്രമല്ല, ആ ഒരു പ്രാക്ടീസാണ്. ഇതിന് വേറൊരു പ്രത്യേകത, ഞങ്ങളുടെ റിക്കോർഡിക്കലാണ്. ഓരോ വർഷവും ഞങ്ങൾക്ക് ഒരു പട്ടോലപ്പെട്ടി ഉണ്ട്. പട്ടോലപ്പെട്ടി എന്നാൽ ചെമ്പിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഓരോ വർഷവും മിനിറ്റ്സ് ഉണ്ട്. കുളിച്ചുകൂടാൻ എല്ലാവർക്കും ആവില്ല. നമ്പ്യാറ നായർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.

0: ഇതിൽ അന്നത്തെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട താഴ്വഴികളിൽപ്പെട്ട പുതുതലമുറയിലെ ആൾക്കാരാണ് അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ കാലുമരയും വെക്കുക. എന്നുവെച്ചാൽ അവർ നമ്മൾ കാണിക്ക ദേവന് സമർപ്പിച്ച് ഇതൊക്കെ ഒരു ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങുകളാണ്. വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയ ചടങ്ങുകളാണ്. പൊതുവേ ബാക്കി ക്ഷേത്രങ്ങളിലോ വേറെ ആരാധനകളിലോ കാണുന്ന തരത്തിലുള്ള ഒരു ചടങ്ങുകളല്ല ഇത്. പണ്ട് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും പ്രകൃതിജന്യമായ സാധനങ്ങൾ മാത്രം നമ്മൾ ആ ഒരു രീതിയിലാണ്. വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ശുദ്ധമായ പ്രകൃതിയിൽ. ഈ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണ രീതി അതാണ്. മെയിനായിട്ട് ചക്കയുണ്ട്. ഏത് ഐറ്റങ്ങളായാലും എല്ലാ വിഭവങ്ങളും നമ്മുടെ നാടൻ ഇനങ്ങളാണ്. നമ്മൾ ആരോഗ്യത്തിന് പറ്റുന്ന വസ്ത്രരീതിയും ആ രീതിയിലാണ്. അപ്പോൾ ഈ പട്ടോലപ്പെട്ടിയിലുള്ള ഒരു നമ്മൾ ഓരോ മിനിറ്റ്സ് പോലെ രേഖപ്പെടുത്തുന്നു. അപ്പോഴത്തേക്ക് ഓരോ വർഷവും വരുന്ന ആൾക്കാരുടെ പേരുകളുണ്ട്, അവരുടെ തറവാട്ട് പേരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നതും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാളെന്നുള്ള നിലക്ക് കാരണവറാവുന്നു. കാരണം പണ്ടത്തെ കാരണവർ മരുമക്കൾ സിസ്റ്റത്തിൻ്റെ തറവാടുകളിൽ വന്ന ആ ഒരു സിസ്റ്റം ഇതിലേക്കും കൈമാറി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു ഉത്സവം തുടങ്ങുന്നത് ഞങ്ങളിലൂടെയാണ്. ആദ്യം കലശവളം തളിച്ചതിന് തുടങ്ങും നെയ്. എന്നുവെച്ചാൽ നമ്മളൊരു പോരാളി എന്ന നിലക്കുള്ള ഒരു കൺസിഡറേഷനാണ് ഞങ്ങൾക്ക് തന്നത്. പണ്ട് കാലത്ത് അനുവദിച്ചു തന്ന ആ രീതിയാണ്. ഓരോ ജാതി ഓരോ മതങ്ങൾക്കും അതിൻ്റേതായ ചില ഓരോ ഇതുണ്ട്. അതിൽ ഞങ്ങൾ ഒരു പോരാളി എന്ന നിലക്ക് ആ ഒരു നായർ ഇത് നല്ല കൺസിഡറേഷൻ തന്ന് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയി നെയ്യ് ആടുന്നു. അതിനുശേഷം വെളിനീര് വരുന്നു. ഓരോന്നും വരുന്നത് അതിന് ഘട്ടം ഘട്ടമായി വരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ആ ഒരു ശിവലിംഗത്തെ സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കിയതിന് ശേഷം ആദ്യം കലശവെള്ളം തളിക്കുന്നു. അതിനുശേഷം വരുന്നത് ഞങ്ങളുടെ നെയ്യാണ്. അത് നേരിട്ട് നമ്പൂതിരി വാങ്ങിയിട്ട് അഭിഷേകം ചെയ്യുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആഴ്ചയിൽ രണ്ട് നിങ്ങൾക്കൂടൽ എന്ന് പറഞ്ഞ ഒരു അതും ഒരു പ്രത്യേകതയാണ്. ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് വെറും രണ്ട് വിളക്ക് മാത്രം കത്തിച്ച് വെച്ച് പോകേണ്ട വേഷമുണ്ട്. അത് വൃത്തിയോടെ ധരിച്ച് ചൂരൽ ധരിച്ച് ഞങ്ങൾ നിരയായിട്ട്. അത് മാത്രമല്ല കാരണവർത്തി ഒരു രണ്ട് വാഴയില തുണ്ട് തരും. അത് നമ്മൾ എക്സ് എന്നുള്ള അകുതിയിൽ അവിടെ നിലത്ത് വെച്ച് നിലത്തിരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത്, ഒരു എക്സ് ചെറിയ വാഴയില തുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഞങ്ങൾ കുളിച്ചു കൂടുന്നത് മുതൽ നെയ് അഭിഷേകം ചെയ്യുന്നവരുള്ള അതൊരു ശ്ലോകമായിട്ട് ഒരു പാട്ടിൻ്റെ രൂപേണ കാരണവർ ചൊല്ലുന്നു. ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പലപ്പോഴും ഈ നിയോഗം വരും. ചിലവർക്ക് ചിലവർ വയലുണ്ടാവും, ചിലവർ തുള്ളി. ആകെ ആ സമയത്ത് രണ്ടോ മൂന്നാൾ പിടിച്ചാലും അവരെ ഇതാവില്ല. അതൊക്കെ ഒരു പ്രത്യേകതയാണ് ആ ഒരു. പിന്നെ നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴിയടുപ്പിലെ വെണ്ണീരാണ്, നമ്മൾ ചാരമാണ് ഞങ്ങളുടെ ഭസ്മം. അത്രയും വർഷം മുമ്പുള്ള ചിട്ട നമ്മൾ സിസ്റ്റമാറ്റിക്കായി ഇപ്പോഴും തുടരുന്നു. ഇനിയുള്ള തലമുറക്ക് നമ്മൾ കൈമാറുന്നു. അന്ന് നമ്മൾ നെയ്യഭിഷേകം കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കില്ല, നമ്മൾ മടങ്ങും. ഞങ്ങളുടെ കഴിഞ്ഞു. ഈ നെയ്യഭിഷേകം കഴിയുന്നതോടെ നമ്മൾ നെയ്ക്കിണ്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ ചൂരൽ തെരിയ കൊണ്ടുപോകും. വാഴപ്പോള കൊണ്ട് കെട്ടിയ തെരിയ, ആ തെരിയയുടെ ഔട്ടർ ലെയർ അഴിച്ച് ആ ചൂരലിന് ചുറ്റി മുരടിയും ഈ ചൂരലും എടുത്തിട്ട് നമ്മൾ മടങ്ങുന്നു. ഈ ചൂരൽ നമ്മൾ അടുത്ത വർഷം മാത്രമാണ് ഈ നമ്മൾ ഈ ഇതഴിച്ചെടുക്കുക. ഈ വാഴേൻ്റെ പോള കൊണ്ട് ചുരുട്ടി മടക്കി വെച്ചത് പൂജാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പൂജാ റൂമിൽ വെക്കുന്നു. അത് മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു അരിഞ്ഞുരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ വീട്ടിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. ഇതോടെ ഒരു ഘട്ടം പൂർണ്ണമായി.
1: കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വിശേഷങ്ങളാണ് ഇപ്പോൾ കേട്ടത്.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി യവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാങ്കർ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാക്കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി U18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ 2nd സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന 4 ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8-ാം നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഗിനെയും 2-ാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ മലയാള കവിതാ ലോകം പരിസ്ഥിതി സംരക്ഷണത്തിനായി എക്കാലത്തും തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഏറ്റവും പരിചിതമായ പരിസ്ഥിതി കവിത ഏതെന്ന് ചോദിച്ചാൽ അത് മലയാളത്തിൻ്റെ പുണ്യം ശ്രീ ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതമായിരിക്കും. ആധുനിക മനുഷ്യ സമൂഹം ഒരു മൃത്യുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പ്രവാചക മനസ്സോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ കവിത.
4: ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ, ഉയരത്ര നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് മനം നൊന്തു പാടുന്ന കവി. ഉയരറ്റ ഭൂമിയുടെ മുഖത്ത് അശ്രുബിന്ദുക്കൾ കൊണ്ട് ഉദകം പകരാൻ താനടക്കം ആരും ഉണ്ടാവില്ലെന്ന വിലാപം. ഇനിയും മരിക്കാത്ത ഭൂമിക്ക് അവളുടെ ആസന്ന മൃതിയിൽ കവി ആത്മശാന്തിയും നേരുന്നു.
5: പന്തിരുകുലം പെ

0: പോലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. ഒരാൾ അപരനെ കൊന്നു തിന്നുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ആരും കാണാതെ ഭൂമി മാതാവ് കണ്ണീരൊഴുക്കി നിൽക്കുകയാണ്. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നു, തിന്നവർ തിമർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയാൽ. ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഒരു കുട്ടി തൻ്റെ അമ്മയെ തിന്നാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ആദിമമായ ഒരു മനഃശാസ്ത്ര ഭാവനയാണ്. അം എന്ന അമ്മയെ, അമ്മിഞ്ഞയെ കുട്ടി ഉണ്ണുന്നിടത്ത് ഒരു ഈഡിപ്പസ് ഭാവന പിറവികൊള്ളുന്നുമുണ്ട്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴകി, പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഖരമഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു എന്നെഴുതുമ്പോൾ ONV യവന തരുണനായ ഈഡിപ്പസിനെ ഓർക്കുന്നുണ്ട്. തനിക്ക് കഴിയാവുന്നത്ര പരുഷമായ ഭാഷയിൽ കാടും കടലും പുഴയും മഴയും മലയും നശിപ്പിച്ച, ഭൂമിയെ ക്രൂരമായി കൊന്നുകളഞ്ഞ ഈഡിപ്പസ് മനസ്സുള്ള മനുഷ്യകുല നാശർക്കെതിരെ കവി ശബ്ദിക്കുന്നുമുണ്ട്. നിത്യസഹനത്തിൻ്റെ മാതൃബലമായി പ്രാണൻ മിടിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഭൂമി കൂടെയുണ്ടെന്ന് കവി ഓർക്കുന്നുമുണ്ട്. നീ എൻ്റെ രസനയിൽ വയമ്പും നറും തേനുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികെടും നേരത്തു തീർത്ഥകണമായെത്തുമന്ത്യാനുഭൂതി. അമ്മ തന്ന ഈ അമൃതാനുഭൂതിയാണ് ഈഡിപ്പസ് മനസ്സുകളെ നേരിടാൻ കവിയുടെ കയ്യിലുള്ള അജയ്യമായ ഫലം. ഒരിക്കലും മരിക്കാത്ത ഈ ഭൂമിയാണ് നിരന്തരം ജൈവസ്മൃതികൾ സമ്മാനിച്ച് മൃതിയെ നേരിടുന്നത്. സുഖ ദുഃഖങ്ങളിൽ നിർദ്വന്ദ്വനായി നിന്നു പാടുവാൻ ഭൂമിയുടെ ഈ ലവണസത്ത എപ്പോഴും കവിയോടൊപ്പം ഉണ്ടായിരുന്നു. ഭൂമിയുടെ ഉപ്പായ ഈ ജീവിത ലവണം തന്നെയാണ് ONV ലാവണ്യം. മരണാസന്നയായ ഭൂമിയെ മരിക്കാൻ അനുവദിക്കാതെ ഉയർപ്പിച്ച് സ്നേഹത്തിൻ്റെ വസുധയാക്കി നമുക്ക് തന്നു. പൃഥ്വീഗത യൗവനാഹ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദവ്യാസൻ വിലപിച്ചു. അന്നു തൊട്ടിന്നോളം യൗവനം നഷ്ടപ്പെട്ടവളായി മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി നമുക്ക് വേണ്ടി ജീവിച്ച ഈ ഭൂമിയെ വാഴ്വിൻ്റെ അവസാനിക്കാത്ത പോരാട്ടങ്ങൾ കൊണ്ട് പുതു യൗവനത്തിലേക്ക് വീണ്ടെടുക്കുന്ന മനുഷ്യനാണ് ONV ഭൂമിപുത്രൻ എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി N. സുധാമണി.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037-00-8960.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും വിധു പ്രതാപും സംഘവും പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ഗാനരചന കാനേഷ് പൂനൂർ. സംഗീതം ഇളയരാജ.

ആദാമിൻ്റെ മകൻ അബു എന്ന പടത്തിലെ ഗാനം. ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

പെരുമഴക്കാലം എന്ന പടത്തിൽ അഫ്സൽ, ജോത്സന എന്നിവർ പാടിയ ഗാനം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. പച്ചപ്പും പ്രകൃതിയും മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു സുന്ദരമായ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മധുരഗീതത്തിന്റെ നേരമാണ്. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളിൽ ഒന്നാണ് ഇലകൾ, അല്ലെ? പച്ചപ്പിന്റെ പ്രതീകമായി, തണലായി, ഒടുവിൽ കുഴിഞ്ഞു വീഴുമ്പോൾ ഒരു വിരഹമായി ഒക്കെ ഇലകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവികളും ഗാനരചയിതാക്കളും ഈ ഇല എന്ന പദം എത്രയും മനോഹരമായാണ് പാട്ടുകളിൽ കോർത്തിണക്കിയിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇല എന്ന വസന്തം ഒളിപ്പിച്ചു വെച്ച ചില നിത്യഹരിത ഗാനങ്ങളാണ്. ആദ്യമായി നമ്മൾ കേൾക്കുന്നത് പ്രണയത്തിന്റെ നൊമ്പരവും കാത്തിരിപ്പും ഇലകളുടെ കൊഴിഞ്ഞുപൂക്കിലൂടെ അടയാളപ്പെടുത്തിയ ഒരടിപൊളി മെലഡിയാണ്. ചിത്രം തിളക്കം ജയരാജ് സംവിധാനം ചെയ്ത് അനീഷ് വർമ്മ നിർമ്മിച്ച് നെടുമുടി വേണു, ദിലീപ്, കാവ്യ മാധവൻ, ഭാവന, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കൊയ, സലീം കുമാർ, ഒടുവിലുണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, കെ പി സി ലളിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് തിളക്കം. കൈതപ്രം വിശ്വനാഥ് രചനയും സംഗീതവും നൽകിയ ചിത്രമാണ് തിളക്കം. അതിൽ നമുക്ക് കേൾക്കാം നീയൊരു പുഴയായി എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. കാനഡ രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 8 ഗാനങ്ങളാണ് ഉള്ളത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2003. പശ്ചാത്തല സംഗീതം നൽകിയത് രാജാമണി. അപ്പൊ നമുക്ക് നീയൊരു പുഴയായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

അടുത്ത ഗാനം പന്തേ കോഴി എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് സുജാത മോഹൻ. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോൾ ആണ് ഈണം നൽകിയത്. ഹിന്ദോളം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എ എം വേണു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലാലാണ്. മധു, ലാൽ, ഗീത, രമ്യ നമ്പീശൻ, നരേൻ, ഇന്ദ്രൻസ്, പൂജ, ഉമാശങ്കർ, സുധീഷ്, കൊച്ചിൻ ഹനീഫ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2007 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. മോഹൻ രൂപ സംവിധാനം ചെയ്ത് അലത്തറക്കൽ രവി, ജോ മൈലാൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നെടുമുടി വേണു, ഇന്നസെന്റ്, പ്രിൻസ്, രശ്മി കൈലാസ്, ജഗന്നാഥ വർമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി, സംഗീതം മോഹൻ സിതാര. 1987 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇലക്കൊഴിയും ശിശിരത്തിൽ എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസേപ്പിച്ചൻ ഈണം നൽകി രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം. ചിത്രം പ്രണയകാലം. ഉദയ് ആനന്ദൻ സംവിധാനം ചെയ്ത് AV അനൂപാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അജ്മൽ അമീർ, വിമല രാമൻ, ബാലചന്ദ്ര മേനോൻ, തിലകൻ, മുരളി, സീമ, മധുവാര്യർ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. 2007 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്കതിലെ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന ഗാനം ആസ്വദിക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലേത്. അബ്രിത് ഷൈൻ സംവിധാനം ചെയ്ത്, നിവിൻ പോളി, അബ്രിത് ഷൈൻ, ഷിബു തെക്കുംപുറം എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി, സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമ്മൂട്, ജോജു ജോർജ്, അനു ഇമാനുവേൽ, ജൂഡ് ആന്റണി ജോസഫ്, കലാഭവൻ പ്രജോത്, മേഘനാഥൻ, രോഹിണി, ഡോക്ടർ റോണി ഡേവിഡ് രാജ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവ് ആണ് ഈണം നൽകിയത്. യേശുദാസ്, വാണി ജയറാം എന്നിവരാണ് പാടിയിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്കതിലെ പൂക്കൾ പനിനീർപ്പൂക്കൾ എന്ന ഗാനം കേട്ടാലോ.

ആമി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ശ്രേയ ഘോഷാൽ, അർണാബ് ദത്ത എന്നിവരാണ് പാടിയിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണ നൽകിയത്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റാഫേൽ പി തോമസ്, റോബൻ എന്നിവരാണ്. രാഹുൽ മാധവ്, അനൂപ് മേനോൻ, മഞ്ജു വാര്യർ, കെ പി സി ലളിത, ടൊവിനോ തോമസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നിർമാതള പൂവിനുള്ളിൽ ഇന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജലീലാണ്. നെടുപുടി വേണു, ജയറാം, ശ്രീനിവാസൻ, സിദ്ദിഖ്, ഇന്നസൻ, മാമുക്കോയ, ഒടുവിലുണ്ണികൃഷ്ണൻ, ടി പി മാധവൻ, വി കെ ശ്രീരാമൻ, സൗന്ദര്യ എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2002 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വട്ടയില പന്തലിട്ടു എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

2025 പുറത്തിറങ്ങിയ തലവര എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലോ അടുത്തതായി. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഷെബിൻ ബക്കർ, മഹേഷ് എന്നിവരാണ്. അർജുൻ അശോക്, രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി ചേതൻ, ശരത് സഭ, ആതിര മറിയം, അഭിറാം രാധാകൃഷ്ണൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന മുത്തു. രാഘു ഐസായി പാടിയ ഗാനം കേൾക്കാം, ഇലകൊഴിയെ എന്ന് തുടങ്ങുന്ന വരികൾ.

സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എല്ലാം ശരിയാകും. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഔസേപ്പിച്ചിലാണ് ഈണം നൽകിയത്. ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തോമസ് തിരുവല്ല, ഡോക്ടർ പോൾ വർഗീസ് എന്നിവരാണ്. ആസിഫ് അലി, സിദ്ദീഖ്, ഇന്ദ്രൻസ്, രജിഷ വിജയൻ, കലാഭവൻ ഷാജോൺ, സുധീർ കരമന, ജോണി ആന്റണി, ജെയിംസ് ഇലിയ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 4 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം ഇല പെയ്ത് മൂടുമി എന്ന് തുടങ്ങുന്ന വരികൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പരോൾ എന്ന ചിത്രത്തിലേത്. വിജയ് യേശുദാസ്, ശക്തിശ്രീ ഗോപാലൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എൽവിൻ ജോഷുവയാണ് സംഗീതം നൽകിയത്. ശരത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ഡിക്രൂസ് ആണ്. മമ്മൂട്ടി, സിദ്ദിഖ്, ലാലു അലക്സ്, ഇനിയ, മിയ ജോർജ്, സുധീർ കരമന, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പശ്ചാത്തല സംഗീതം നൽകിയത് ശരത്. അപ്പൊ നമുക്ക് ഇലകളായി പൂക്കളായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

ഫാൻറ്റം പ്രവീൺ സംവിധാനം ചെയ്ത് മാർട്ടിൻ പ്രക്കാട്ട്, ജോജു ജോർജ് എന്നിവർ നിർമ്മിച്ച ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. നെടുമുടി വേണു, ജോജു ജോർജ്, മഞ്ജു വാര്യർ, മമത മോഹൻദാസ്, അനശ്വര രാജൻ, സുധി കോപ്പ, അതിഥി രവി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2017 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്. അപ്പൊ നമുക്ക് കാറ്റിലീല പോലെങ്ങോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

2015 പുറത്തിറങ്ങിയ ചിത്രമാണ് മഷിത്തണ്ട്. അനീഷ് ഉറുമ്പിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫാദർ പോൾ പറക്കാട്ടിൽ, അരുൺ ജോർജ് പുളിക്കീൽ എന്നിവരാണ്. മാസ്റ്റർ മിനോൺ, മാസ്റ്റർ ഓഗൻ, മാസ്റ്റർ ആന്റണി, സീമാജി നായർ, പ്രിയങ്ക, അമൽ ഷാജി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയകുമാർ ചെമ്മങ്ങനാടിന്റെ വരികൾക്ക് ജിൻഡോ ജോണാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് സുമി സണ്ണി.

0: അതെ, ഇലകൾ കൊഴിയും, പക്ഷേ വീണ്ടും പുതിയ തളിരിലകൾ വിരിയും, വസന്തം വീണ്ടും എത്തും. പ്രകൃതിയുടെ ഈ വലിയ തത്വം പറയുന്ന പാട്ടുകളിലൂടെ ഇന്നൊരു മണിക്കൂർ നമ്മൾ പോയതറിഞ്ഞതേയില്ല അല്ലെ? ഇലകളുടെ മർമ്മരവും പച്ചപ്പും നിങ്ങളുടെ മനസ്സിലും കുളിർമയേകി എന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു മനോഹരമായ പ്രമേയവുമായി മധുരമുള്ള ഒരുപിടി ഗാനങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സൂര്യ ഇടവന. എല്ലാവർക്കും ശുഭദിനം, നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 മട്ടന്നൂർ സ്റ്റിച്ച് വെൽ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ,

0: തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം. ശ്രീരേഖ സുഭാഷ് കോളയാട് എഴുതിയ കവിത അമ്മ. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ മഞ്ചാടി ബാലസംഘം അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ 2 ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 10 വർഷത്തെ LDF ഭരണം കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കയത്തിലേക്ക് തള്ളിവിട്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ മൊത്തം കടബാധ്യത. സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും ഉൾപ്പെടെ അടിയന്തിരമായി നൽകേണ്ടത് 48,773 കോടി രൂപയാണ്. കിഫ്ബി ഉണ്ടാക്കി വെച്ച ബാധ്യത 56,000 കോടി രൂപയാണ്. ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ സമർപ്പിച്ചു. പ്രതിസന്ധി മറികടക്കാൻ കേവലമായ ചെലവ് ചുരുക്കൽ പോരാ, വൈദ്യുതി മേഖല ഉൾപ്പെടെയുള്ളവയുടെ സ്വകാര്യവൽക്കരണവും നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടയ്ക്കലും ഓഹരികളും ആസ്തികളും വിറ്റഴിക്കലും പെൻഷൻ പ്രായം കൂട്ടലും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിക്കലും മുന്നോട്ടു പോക്കിനുള്ള പ്രധാന മാർഗങ്ങളായി ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. DA DR സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ്, കരാറുകാരുടെ കുടിശ്ശിക, പട്ടിക വിഭാഗങ്ങൾക്കും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമുള്ള കുടിശ്ശിക, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗഡ് ഉൾപ്പെടെ 48,773 കോടിയുടെ സാമ്പത്തിക ഭാരം സർക്കാരിനുണ്ട്. ഇതിൽ അടിയന്തരമായി നൽകേണ്ടത് 21,690 കോടി. ഇടതു സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള കമ്മീഷൻ, ലീവ് സറണ്ടർ തുടങ്ങിയവ അധിക ബാധ്യതയായി വരും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ഈ മാസം 10 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച 10 കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി. കൊച്ചി ED ഓഫീസിലെ ഉന്നതാധികൃതരുടെയും ED അഭിഭാഷകരുടെയും പ്രത്യേകം യോഗങ്ങൾ ഇന്ന് നടക്കും. CMRL എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി നടന്ന റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഡയറക്ടറുടെ സന്ദർശനം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മകൾ നിരഞ്ജനക്ക് റവന്യൂ വകുപ്പിൽ ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഭാര്യ മഞ്ജുഷ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു.

പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മടങ്ങിയേക്കുമെന്ന് അഭ്യൂഹം. അമരീന്ദർ കോൺഗ്രസ് നേതൃത്വവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നെന്ന് ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ പ്രസ്താവനയാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. താഴ്ന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി സംവരണം ചെയ്ത തസ്തികയിലേക്ക് ഉയർന്ന യോഗ്യതയുള്ളവരെ നിയമിക്കരുതെന്ന് സുപ്രീംകോടതി. അങ്ങനെ ചെയ്യുന്നത് അർഹരായവരുടെ അവകാശങ്ങളെ ഹനിക്കുമെന്നും ജസ്റ്റിസ് ഹസനുദ്ദീൻ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പ്രതിഷേധം പ്രകടിപ്പിക്കാനൊരുങ്ങി പാറ്റകൾ മുന്നോട്ട് തന്നെ. പരീക്ഷാക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹി ജന്തർമന്ദിറിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ പോലീസിന്റെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്രോക്കോച്ച് ജനതാ പാർട്ടി സി ജെ പി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് എസ് എഫ് ഐയും ഐസയും വ്യക്തമാക്കി. സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളെ പൊതുയോഗത്തിന് അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്യാമെന്ന ചട്ടം ഭരണഘടനാനുസൃതമെന്ന് ഹൈക്കോടതി. മുൻ സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ച് ശരിവച്ചത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നതിന്റെ റെക്കോർഡ് ജൂൺ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കും. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസങ്ങൾ അന്ന് മോദി പൂർത്തിയാക്കും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടക്കുന്നത്. വഖഫ് സ്വത്തുകൾ രജിസ്ട്രേഷനുള്ള കേന്ദ്രത്തിന്റെ ഉമീദ് പോർട്ടലിൽ മുനമ്പം ഭൂമി ഉൾപ്പെടുത്തിയതിൽ നിയമമന്ത്രാലയത്തിന്റെ അഭിപ്രായം തേടി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. കേരള വഖഫ് ബോർഡാണ് തർക്കഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരൻ ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിവേദനം നൽകിയിരുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മടിയോ അപകർഷതയോ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മാധ്യമങ്ങൾക്കും അധികാരമുണ്ട്. നിയമസഭയിൽ നയപ്രഖ്യാപന ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ചികിത്സാ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടാൽ എംഎൽഎമാർക്കും നേരിട്ട് വിളിക്കാം. നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജയിൽ ചട്ടങ്ങൾ കർശനമായി പാലിച്ചു മാത്രമേ തടവുകാർക്ക് പരോൾ അനുവദിക്കാൻ പാടുള്ളൂവെന്ന് ആഭ്യന്തര വകുപ്പ് ജയിൽ മേധാവിക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നിരവധി തടവുകാർക്ക് പരോൾ അനുവദിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും പരോൾ അനുവദിക്കുന്നതായി ആക്ഷേപവും ഉയർന്നിരുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആദ്യത്തെ ആരാധനയായ തിരുവോണം ആരാധന ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശിവേലിയും നടക്കും. ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടയന്നൂരിലെ എസ് പി ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതിഭാഗം ഹർജിയിൽ നാളെ വിധി പറയും. സാങ്കേതികത്വത്തിന്റെ പേരിൽ ഹർജി തള്ളിയതിനെ തുടർന്ന് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം വീണ്ടും ഹർജി നൽകിയിരുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വിദ്യാലയങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന തണൽ വൃക്ഷത്തൈ നടൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അങ്കണത്തിൽ നടക്കും. കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരിയിൽ സ്ത്രീകൾക്കുള്ള പ്രതിമാസ സഹായധനം 1,000 രൂപയിൽ നിന്നും 2,500 രൂപയാക്കി ഉയർത്തി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 21-നും 55-നും ഇടയിൽ പ്രായമുള്ളവരും സർക്കാരിൽ നിന്നും മറ്റ് സഹായധനങ്ങൾ കൈപ്പറ്റാത്തവരുമായ ഗൃഹനാഥകൾക്കാണ് സഹായധനം ലഭിക്കുക. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ലഭിച്ചത് 444,124 അപേക്ഷകൾ. തിങ്കളാഴ്ച ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അപേക്ഷയിലെ അപാകതകൾ തിരുത്താനും ആവശ്യമെങ്കിൽ ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം അവസരം ലഭിക്കും. തുടർന്ന് 15 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ജൂലൈ 1 3 അലോട്ട്മെന്റോടെ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടം പൂർത്തിയാകും. ജൂലൈ 2 ക്ലാസ് തുടങ്ങുക. KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാക്കാൻ വടക്കൻ ജില്ലകളിൽ കൂടുതൽ സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി സി പി ജോൺ നിയമസഭയിൽ അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ KSRTC സർവീസ് നന്നെ കുറവാണ്. മഞ്ചേശ്വരം താലൂക്കിൽ ഒരു സർവീസ് പോലുമില്ല. ഇരിട്ടി നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ഈ മാസം 15 ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ ഇരിട്ടി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു. നഗരസഭ ചെയർമാൻ വി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.

0: വ്യാപകമാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. കായിക വാർത്തകൾ. 16 നഗരങ്ങൾ, 104 മത്സരങ്ങൾ, 40 മത്സര ദിവസങ്ങൾ. കളികളുടെ എണ്ണത്തിലും മത്സര ദിവസങ്ങളുടെ വ്യാപ്തിയിലും ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ഫുട്ബോൾ ലോകകപ്പാണ് ഇക്കുറി നടക്കാൻ പോകുന്നത്. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സിയുടെ 6 ലോകകപ്പാണ് ഇത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫൺ റണ്ണിന് ഈ മാസം 23 തിരുവനന്തപുരം വേദിയാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വൈകിട്ട് 4 തുടങ്ങുന്ന ഓട്ടത്തിൽ രാജ്യത്തെ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ റഷ്യയുടെ മീര ആൻഡ്രിവയും പോളണ്ടിന്റെ ക്വാളിഫയറായ മയ ഹലിൻസ്കയും ഏറ്റുമുട്ടും. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു പുറത്ത്. ലോക 1 നമ്പറായ ദക്ഷിണ കൊറിയയുടെ ആൻസിയങ്ങാണ് മുൻ ലോക ചാമ്പ്യനായ സിന്ധുവിനെ 2 റൗണ്ടിൽ കീഴടക്കിയത്. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സീസണ് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ കൊച്ചി സ്റ്റാലിയൻസിന് ജയം. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് വിരാട് കോഹ്ലി പുറത്ത്. ഐ പി എൽ ഫൈനലിൽ കാലിലേറ്റ പരിക്കാണ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ബാറ്റർക്ക് തിരിച്ചടിയായത്. കോഹ്ലിക്ക് പകരമായി ബാറ്റർ ഋതുരാജ് ഗേഗ്വാദിന് ടീമിൽ ഉൾപ്പെടുത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2 സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കോളയാട് ടൗണിലൂടെയുള്ള യാത്രക്കിടയിൽ സൈക്കിളിൽ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അരികിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണിപ്പോൾ റേഡിയോ മലബാറിലൂടെ പങ്കുവെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരും വീട്ടുവിശേഷങ്ങളും ഒക്കെ അന്വേഷിക്കാം. ചേട്ടാ, ഇത് റേഡിയോ മലബാറിലെ ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഭാഗമായി നിങ്ങളെ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തു.
1: അബ്ദുള്ള, കൊളയാട്, ടി കെ അബ്ദുള്ള എന്ന് പറയും. കാനാങ്കോട് വീട്, വയൽ റോഡ്, പിന്നെ വീടെല്ലാം പൊളിഞ്ഞിനി, പിന്നെ അവിടെ ഇങ്ങനെ പായലിട്ടിച്ച് കിടക്കല് മാത്രം.
0: പിന്നെ
1: വീട്ടില് പങ്കുമാറെല്ലാം വേറെ താമസം. അപ്പൊ അങ്ങനെയുള്ള പങ്കുമാരടുത്തൊന്നും പോയിട്ടൊന്നും കുടിക്കുന്നില്ല.
0: നിങ്ങളെ വീട്ടില് നിങ്ങൾ ഒറ്റക്കാണോ?
1: ഒറ്റക്കാണ്.
0: കല്യാണം കഴിച്ചില്ലേ?
1: കല്യാണം കഴിച്ചിന് മക്കളുണ്ട്, മക്കള് പിന്നെ പുറത്താണ്, മക്കളൊന്നും തിരിഞ്ഞു നോക്കല്ല. അതുകൊണ്ടാണ് ഇത് വെറുക്കെ നിന്ന്.
0: അപ്പൊ നിങ്ങൾ സ്വന്തം നാട് ഈ കൊളയാട് തന്നെയാണ്?
1: കൊളയാട് തന്നെ. ബാപ്പാനാട് മാത്രം
0: മലപ്പുറത്താണ്. മലപ്പുറംകാരനായ ബാപ്പ ഉമ്മാന്റെ നാടാണ് ശരിക്കും കൊളയാട്.
1: കൊളയാട് ഉമ്മ വെച്ചിട്ട് 15 കൊല്ലം കഴിഞ്ഞു.
0: 15 കൊല്ലം കഴിഞ്ഞു. മക്കള്, ഭാര്യ, മക്കളൊക്കെ
1: ഗൾഫിലും. ഭാര്യ മക്കൾ ഒന്ന്, ഭാര്യ പിന്നെ ഇവിടെ 5-ാം മൈലാ താമസം.
0: ഭാര്യ ഇവിടെ 5-ാം മൈലാണോ?
1: 5-ാം മൈൽ. ഭാര്യ ഇവിടെ സ്വന്തം വീടാണ്.
0: സ്വന്തം വീട് 5-ാം മൈൽ.
1: 5-ാം മൈൽ. അപ്പൊ മക്കള് ഇടക്ക് മൂത്തവും വന്നാലും ഇടക്കിടക്ക് വരും.
0: എത്ര മക്കളുണ്ട്?
1: 4 മക്കൾ, 2 പെണ്ണും 2 ആണ്.
0: അവരെയൊക്കെ കല്യാണം കഴിച്ചത്?
1: ഞാൻ തന്നെ.
0: എവിടെയാ അവരെ കല്യാണം കഴിഞ്ഞു താമസിക്കുന്നത്?
1: വീട്ടിൽ തന്നെയുള്ളത്.
0: ആ വീട്ടിൽ തന്നെയാണ്.
1: വേറെ പോയിട്ടൊന്നുമില്ല.
0: ഓക്കെ.
1: പിന്നെ ഇളയവൻ്റെ ഓള് വണ്ടപ്പുരം തന്നെ ഗൾഫിലാണുള്ളത്.
0: ഗൾഫിലാണുള്ളത്. അപ്പൊ 4 മക്കളുടെ ബാപ്പയാണ്.
1: ബാപ്പ
0: ഇപ്പോ ആക്രി വർക്കിയാണ് ജീവിക്കുന്നത്. പിന്നെ ഈ ആക്രി വർക്കുന്ന ഈ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ട് എത്ര വർഷമായി?
1: 5-6, 6-7 കൊല്ലമായി.
0: 7 കൊല്ലമായി. അതിനു മുമ്പ് എന്തായിരുന്നു ജോലി?
1: അതിനു മുമ്പ് ഇവിടെ ഈ മറ്റേ യൂണിയനിലും കൊണ്ടുവന്ന ഞാനേ ചുമട്ടുതൊഴിലാളിന്റെ.
0: ചുമട്ടുതൊഴിലാളി ആയിരുന്നു
1: ആദ്യം. എന്നിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കിയത്. അങ്ങനെ പിന്നെ അങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ ഈ എന്താ പണിയെടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വീടും പോയിട്ട് വയല പൈസ കൊടുത്തിട്ട്

0: വാങ്ങും, പിന്നെ ഈ ആക്രി വെറുക്കും. പിന്നെ ഇപ്പൊ ഒരു ഒരാളെ കൊണ്ട് ആശുപത്രി പോയതിന്റെ ശേഷം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആശുപത്രി കിടന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഇനി നമ്മളെ നാട്ടിലുള്ള ആളെ വീട് കൊണ്ടുവരണം,
1: ആശുപത്രി കൊണ്ടുവരണം
0: കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് വീട് രോഗം മാറ്റിയിട്ട്
1: കൊണ്ടുപോകും. മംഗലാപുരത്ത് ആശുപത്രി കിടന്നപ്പോഴാണ് നാട്ടിലുള്ള രോഗികളെ മംഗലാപുരം ആശുപത്രിയിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്ത
0: ഉണ്ടായി.
1: അങ്ങനെ എത്ര പേരെ കൊണ്ടുപോയി? ഇപ്പൊ
0: ഒരു 300 ആളെ
1: കൊണ്ടുപോയി. ഏത് ഏത് തരം രോഗം ഉള്ള ആളുകളെയും നേരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും? അവാർഡ് കിട്ടിയോ? അവരെടുക്കുന്ന ആശുപത്രിയിലേക്ക് നിങ്ങളെ കൂടെ പോവാണെങ്കിൽ അവിടെ ഒരു പരിഗണന കിട്ടും നടത്തും. അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണമെന്നും അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമാണ്
0: എല്ലാം. പിന്നെ ഇവര് വരെ അനങ്ങൂല, സെക്യൂരിറ്റി വരെ. എൻ മിത്രന്റെ സ്വാമിലാന്റെയിൽ കുട്ടി എറണാകുളത്തിന്റെ സംഘടനയിലുള്ള
1: നിങ്ങളൊരു സംഘടനയുടെ ഭാഗമാണ്.
0: ഇതെല്ലാം
1: കാർഡൊക്കെ ഉണ്ട്, ഐഡന്റിറ്റി കാർഡൊക്കെ. അപ്പോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലുള്ള രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ നിറവേറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫണ്ടൊക്കെ എങ്ങനെയാ
0: ഫണ്ട്?
1: അതിന്റെ ചെലവ് അപ്പൊ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിനൊക്കെ ചെലവ് വരുമല്ലോ.
0: അതെന്തെങ്കിലും ചാവടി കെട്ടി
1: തരും.
0: വേറെ ചോദ്യമില്ല, ചോദിക്കാൻ പാടില്ലെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോ ഈ സൈക്കിളും വേറെ ഒരാൾ എടുത്തു, ഞാൻ വില പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് 2200 കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൊയിലാണ്ടി നീ കെട്ടിട്ട് ഇടം വരെ വന്നു. 12 മണിക്ക് കെട്ടി, രാത്രി 8 മണിക്ക് ഇവിടെ പിടിച്ചു.
1: കൊയിലാണ്ടിയുള്ള സൈക്കിളായിരുന്നു അത്. നിങ്ങൾക്ക് ഒരാള് സംഭാവന ചെയ്തു?
0: അല്ല, ഞാൻ വിലക്കെടുത്ത്.
1: നിങ്ങൾ വില കൊടുത്ത് വാങ്ങി ആ സൈക്കിൾ
0: എടുത്തിട്ട്? ആടി എത്തിച്ച് ബാംഗ്ലൂർ പോയിട്ട് ഞാൻ സൈക്കിൾ എടുത്തില്ല. 12,000 രൂപ കൊണ്ട് പോയിട്ട് നോക്കുമ്പോൾ ആടുന്ന പാട് റൂമിൽ നിന്നുള്ള പാട് കൊണ്ടൊക്കെ പോന്നിട്ട് ബാംഗ്ലൂരിൽ പങ്ങളെ ഭർത്താവും മരുമക്കളിലുണ്ട്. ആരോ ഫുഡ് പോയിട്ട് 100 രൂപ ചോദിച്ചു. അവരെ ആടെ പോകുന്നുണ്ടെങ്കിലും ചിലവിധം വാങ്ങിയിട്ട് പോകും.
1: ഈ ജീവിതത്തിൽ തൃപ്തനാണ്? ഇങ്ങനെ ആക്രി വർക്ക് ഒക്കെ ഉള്ള ജീവിതത്തില് അതില് എന്തെങ്കിലും മിച്ചം വന്ന ആരെങ്കിലും ഒക്കെ സഹായിക്കുമോ? ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമോ?
0: ഇല്ല, അങ്ങനെ മിച്ചൊന്നും വരുന്നില്ലേ.
1: ഇല്ല, അന്നത്തെ ജീവിതത്തിനുള്ള വക കണ്ടെത്താണ്. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഈ ആക്രി വർക്ക് എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്ത് പലരും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ആണല്ലോ നിങ്ങളിപ്പോ പെറുക്കിയെടുക്കുന്നത്. അപ്പൊ അതൊരു ശുചീകരണത്തിന്റെ ഭാഗം കൂടിയാണ്. ആ തരത്തില് പഞ്ചായത്തിനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു എന്താ പറയാ ഒരു സാമൂഹ്യ പ്രവർത്തനം ആ വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസം എപ്പോഴാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക്
0: പോയത്?
1: മിനിഞ്ഞാന്ന് പോയിട്ടുണ്ട്. അത് ശരി.
0: അത് മലപ്പുറം പോയി താമസിച്ചതിന്റെ ശേഷം കാട നിത്തം കൊള്ളുന്നില്ല. അപ്പൊ ഇവിടെ വീട് തുറന്നു നോക്കുമ്പോഴാണ് ഒരു പൂച്ച വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുള്ളിയിട്ട് പോകുന്നു. ആ പൂച്ച വീണോണ്ട് ദൈവം ഇങ്ങോട്ട് എത്തിച്ചെന്ന അന്നേരം കാണും ഒരാൾ കയറി വരുന്നത്. അവളൊക്കെ വന്ന് മംഗലാരം പോകണമെന്ന്.
1: അപ്പൊ
0: മംഗലാരം പോകുമ്പോൾ വെച്ചാൽ പോയി വന്ന് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ ശേഷം അയാൾ ഓർച്ചയും പിടിച്ച് ചോറ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ കൂട്ടം പോയി. ഓർച്ച പിടിച്ചിട്ട് പോയി ചോറ് കഴിക്കണ്ട, ഭക്ഷണം എഴുന്ന വെച്ചാൽ കഴിക്കാം. ഓർച്ചക്കാർക്കൊന്നും പൈസ ഒന്നും കണ്ടാവാനും വാങ്ങാനൊന്നും പിടില്ല ആരെയും. എല്ലാവരും ചീത്ത പറയുവാണ് ഓർച്ച, ആരൊന്നും ആക്കൂല. അപ്പോ ഇപ്പൊ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിന്റെ പൈസ അങ്ങനെ താറപ്പെടുത്തോ പിടിക്കൊന്നുമില്ല. അവർ സന്തോഷിച്ച് എന്താ ഈശ കിട്ടി വന്നാൽ
1: അത്
0: വാങ്ങിക്കും. ഇല്ല അപ്പാട്
1: തിരിച്ചു
0: ഇവിടെ ചിറ്റാപ്പുന്ന കൊണ്ടായിട്ട് രാവിലെ 5 മണിക്ക് കൊണ്ടുപോയതാ. പോയിട്ട് എന്താ തയാളപ്പുറം മെനക്കടിച്ച് എന്ന് വെച്ചാൽ 62 രൂപ കിട്ടിയിരുന്നു. ബസ്സിന് പോയി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് 62 രൂപ ബാക്കി ഉണ്ടായിരുന്നു. 100 രൂപ അതാ കിട്ടി.
1: അത്ര പോലും നിങ്ങൾ ഒന്നും ചോദിക്കൂല. പക്ഷേ ഈ കൂടെ പോകുന്ന ആളുകൾ നിങ്ങൾ അവർക്ക് വേണ്ടിയാണല്ലോ പോകുന്നത്. അവര് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് യഥാർത്ഥം. നിങ്ങള് നിങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയാൻ മറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ അവർക്ക് വലിയ ഗുണം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് സംതൃപ്തിയാണ്. അപ്പോ ബാക്കി സമയം എന്താ ചെയ്യാ? വീട്ടിലിരുന്നിട്ട് പാട്ട് കേൾക്കോ?
0: പാട്ട് പാട്ട് കേൾക്കാൻ മൊബൈൽ ഉണ്ടെന്ന് അവിടെ കറണ്ടെല്ലാം പോയി. അപ്പൊ എന്താ വെച്ചാൽ ചില സമയം കുത്തിയിട്ട് പാട്ട് കേൾക്കും. അത് നിങ്ങളെ ആള് രണ്ട് പെൺകുട്ടികൾ പാടുന്നുണ്ട്, ഏത് പിന്നെങ്ങളാൾ വേറെ ഒരാൾ പാടുന്നുണ്ട് റസൂല്ലാന്റെ. അപ്പൊ റസൂല്ലാന്നെല്ലാം വിളിക്കുന്നത് ഇത്ര ക്ലിയർ ആയിട്ടാന്നോ? ഇങ്ങനെ ഇവിടെ നമ്മള് യാതിക്കടി എന്തിനു യാതിക്കടിക്കുന്നു? സാമ്പാർ നിങ്ങളോട് വെക്കാൻ പറഞ്ഞു, നമ്മളോട് വെക്കാൻ പറ്റില്ല. നമ്മളോട് ബിരിയാണി, ചേട്ടനോട് കപ്പ ബിരിയാണി അല്ലേ? അപ്പൊ എന്തിനാ അടി കഴിഞ്ഞു?
1: എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ
0: സമൂഹം. പക്ഷെ അത് നമ്മളെ വേർപെടുത്തി കളഞ്ഞു അല്ലേ?
1: വേർപെടുത്തുക എന്നുള്ളത് ആരുടെയൊക്കെയോ ലക്ഷ്യമാണ്.
0: ലക്ഷ്യം അത്.
1: പക്ഷെ
0: അതിലൊന്നും ദൈവം പിടില്ല.
1: അങ്ങനെ എല്ലാരും ചേരുന്ന എല്ലാ വിഭവങ്ങളും ഒന്ന് ചേരുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്ദരം. അപ്പൊ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഏതൊരു ആളെയും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഏതൊരാളെയും സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ
0: യോഗം.
1: അതൊക്കെ പക്ഷെ കൊണ്ടുപോയി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അവിടെ ഒന്നും അറിയാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശുപത്രിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോ നമ്മളിപ്പോ ഒരാൾ മംഗലാപുരം പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, പെട്ടെന്ന് തന്നെ
0: ഡോക്ടർമാർ
1: നിങ്ങൾക്ക് അവിടെ എത്തിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട്. ആ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്, വലിയൊരു കാര്യമാണ്.
0: അല്ലാണ്ട് ഒരു വിധി അത്
1: തീർച്ചയായിട്ടും.
0: നിങ്ങൾ
1: അപ്പൊ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ്. ഈ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് തന്നെ വരേണ്ട ആളാണ്. അതാണ് അതിന്റെ കാര്യം. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമല്ലോ. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്. അപ്പൊ അത് ഭംഗിയായി നിറവേറ്റുക. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും നേരെയാണ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അഞ്ചരക്കണ്ടി പുഴ മണക്കായ് ഭാഗത്തുകൂടി കടന്നു പോകുന്ന മനോഹരമായ പ്രദേശത്ത് ഒരു വീടിന്റെ മുറ്റത്ത് പുഴ നോക്കിയിരിക്കുന്ന യുവാവിനെയാണ് ഇന്ന് നാട്ടുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. നാടിന്റെയും വീടിന്റെയും സ്വന്തം വിശേഷങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം.
1: എന്റെ പേര് പ്രവീൺ, ഞാൻ കോൺട്രാക്ടർ ആണ്.
0: ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
1: ആ, എന്റെ തറവാടാണ്.
0: ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ?
1: ഈ സ്ഥലം വേങ്ങാട് മണക്കായിപ്പുഴ, വേങ്ങാട് മട്ടയൊന്ന് ഉദച്ചാൽ റോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ.
0: അഞ്ചരക്കണ്ടി പുഴയാണിത്?
1: അഞ്ചരക്കണ്ടി പുഴയാണ്.
0: ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ഓരോ പേരിലാണല്ലോ പുഴ അറിയുന്നത് അല്ലേ?
1: അപ്പൊ
0: മണക്കായി എത്തുമ്പോൾ മണക്കായിപ്പുഴയായി.
1: ഈ മണക്കായി പാലത്തിന്റെ അടുത്ത പ്രദേശം.
0: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുഴയുടെ തീരത്താണ്. മോശമില്ലാതെ വെള്ളമുണ്ട്, വെള്ളം പറ്റൂല.
1: ഇല്ല, ഈയൊരു നമ്മൾ കാണുന്ന പ്രദേശത്ത് വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇനി കുറച്ച് താഴത്തോട്ട് എത്തുമ്പോൾ പുഴ മുറിയും.
0: അതെന്താ അങ്ങനെ?
1: അത് വെള്ളം വേനൽക്കാലത്ത് നല്ലോണം
0: ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നുണ്ടോ?
1: ഉണ്ട്, താഴത്ത് ഡാം ഉണ്ടായിരുന്നു, ഇപ്പം
0: ഇല്ല. നല്ല മഴ വരുന്ന സമയത്ത് ഇത് കരകവിഞ്ഞ് ഒഴുകുവോ?
1: രണ്ടു വർഷം മുന്നേ ഉണ്ടായ പോലെ
0: ഉണ്ടായിരുന്നേ.
1: അപ്പോ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു.
0: വീടിന് ഭീഷണി ഉണ്ടോ?
1: വീടിന് ഭീഷണിയായി ഈ ഇങ്ങനെ പുഴ കരയായ കൊണ്ട് കര കെട്ടാത്തതുകൊണ്ട് ഭീഷണിയുണ്ട്.
0: ഉണ്ട്, പുഴയോട് ചേർന്ന് കുറെ വീടുകളും ഉണ്ട്.
1: വീടുകളും ഉണ്ട്. ഇറിഗേഷന്റെ പദ്ധതി പെടുത്തിയിട്ട് നമ്മളൊരിക്കൽ അപേക്ഷ കൊടുത്തായിരുന്നു, പക്ഷെ അത് നമുക്കത് കിട്ടിയിട്ടില്ല.
0: പുഴയും പഴയകാല ഓർമ്മകളും പങ്കുവെക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ എന്തായാലും പുഴയോട് ചേർന്നിട്ടുണ്ടാവും.
1: ഒരുപാടുണ്ട്.
0: കുട്ടിക്കാലത്ത് ഈ പുഴയിൽ മതിച്ച ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? കൂട്ടുകാരുടെ കൂടെയൊക്കെ നന്നായി നീന്തുന്ന ആളായിരിക്കും.
1: നീന്തലൊക്കെ അറിയാം, അവിടെ തന്നെ പുഴയുടെ അടുത്തായതുകൊണ്ട് അത് ചെറുപ്പത്തിലേ
0: പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ പുഴയിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന വീട്ടുകാരെ തടയോ?
1: ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനൊക്കെ നമ്മള് തടസ്സപ്പെടുത്തും. നമ്മളെ അങ്ങനെ അതിൽ വിട്ടിട്ട് നമ്മൾ പോകുമ്പോൾ
0: നിയന്ത്രിക്കും. നിങ്ങൾ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് നമ്മള് എനിക്ക് അനുജനാണ്, രണ്ട് അനുജന്മാർന്നു.
0: അവരുടെ പേര്?
1: ഒരാള് ഇളയാൻ വിപിൻ, അതിന്റെ താഴത്തുള്ളത് വിജേഷ്.
0: അച്ഛനും അമ്മേന്റെ പേര്?
1: അച്ഛൻ കുഞ്ഞിരാമൻ, അമ്മ പങ്കജാഷ്.
0: അവരെല്ലാരും ഇവിടെ തന്നെയായിരുന്നു, നിങ്ങളുടെ ചെറുപ്പം മുതലേ ഇവിടെ
1: തന്നെയായിരുന്നു.
0: ഇപ്പൊ നിങ്ങൾ കോൺട്രാക്ട് പണിയാണ് ചെയ്യുന്നത്? എവിടെ?
1: ഞാനിപ്പോ മത്തലം പ്രദേശത്ത് എടുക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഒക്കെ ആയിട്ട്.
0: അപ്പൊ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം?
1: ഈ മേഖലയിലേക്ക് നമ്മള് ചെറുപ്പത്തിലെ മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ കൂടെ.
0: മാമൻ കോൺട്രാക്ട് ആണോ?
1: കോൺട്രാക്ട് ആണ്.
0: ശരി, എന്താ പേര്?
1: രത്നാകരൻ.
0: മട്ടന്നൂർ ഭാഗത്തൊക്കെ ഒരുപാട് കോൺട്രാക്ട് പണി ചെയ്യുന്ന രത്നാകരൻ എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ മരുമകനാണ്. ഈ മേഖലയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? എന്താ പ്രയാസം, പ്രതിസന്ധി?
1: നമ്മള് വർക്കുമായി
0: ബന്ധപ്പെട്ടിട്ട്.
1: വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഫിനാൻസ് ആയിട്ട് പ്രശ്നമുണ്ട്, പിന്നെ നമ്മളെ ഈ റേറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്.
0: ഓരോ ദിവസവും റേറ്റ് കൂടി കൂടി വരികയാണല്ലോ അല്ലേ?
1: പിന്നെ തൊഴിലാളികളെ കൂലി കൂടുന്നു, അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കൂലി കൂടുന്നു. നമുക്ക് ഗവൺമെന്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2021 റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ
0: എടുക്കുന്നത്.
1: അപ്പൊ അതിൻ്റെതായ പ്രതിസന്ധി.
0: ഇപ്പൊ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചല്ലേ തുടങ്ങുന്നത്? അപ്പൊ ഇതിന്റെ ഫണ്ട് പാസ്സാകാൻ ഒരുപാട് കാലതാമസം നേരിടുമ്പോ ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക?
1: അപ്പോ
0: ശരിക്കും ഒരു കോൺട്രാക്ടർ നല്ല രീതിയിൽ പണി ചെയ്ത് പോകണമെങ്കിൽ മോശമില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം വേണം അല്ലേ? അല്ലെങ്കിൽ പ്രതിസന്ധിയാവും. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മാറി മാറി പണ്ട് വരാൻ താമസിക്കുന്നതിനനുസരിച്ച് നിങ്ങളും പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കൂലിക്കാർക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കണം, സാധനം വാങ്ങുന്നതിൻ്റെ പൈസ കൊടുക്കണം, ഇതൊക്കെ കടം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏത് ഭാഗത്താണ് വർക്ക്
1: ചെയ്യുന്നത്?
0: കല്യാണം കഴിച്ചില്ലേ?
1: കല്യാണം കഴിച്ചു, രണ്ട് മക്കൾ,
0: ഭാര്യയും കുട്ടികളും. അവരുടെ പേര്?
1: മകൻ ഷാൽവിൻ, മകള് ഷാൻലിയ, ഭാര്യ പേര് ഷബിന.
0: ഷബിന എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല.
0: ഇല്ല, വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ ഒഴിവ് സമയത്തൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക? ഒരു കോൺട്രാക്ടർ എപ്പോഴും ടെൻഷൻ അനുഭവിച്ച് നടക്കുന്ന ഒരാൾ ആ സമയത്തിന്റെ ഒഴിവിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്താറുണ്ടോ?
1: കുടുംബത്തോടൊപ്പം
0: പുറത്തൊക്കെ പോകും, അവരെയൊക്കെ കൂട്ടി പോകും, തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം?
1: പാട്ട് ചോദിച്ചാൽ പഴയ പാട്ടിനോടാന്ന് കുറച്ച്.
0: പഴയകാല പാട്ടുകളാണ് കേട്ടിരിക്കും, ഫോണിലൊക്കെ കേട്ടിരിക്കും. പാട്ട് പാടുവോ?
1: ഇല്ല.
0: കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: കലയായിട്ടൊന്നും
0: ഇല്ല. അപ്പൊ ഈ ജോലിയോടാണ് താല്പര്യം. അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പഴയ കാലത്തെ ഏതെങ്കിലും പാട്ടാണോ, അല്ലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ പേര് പറഞ്ഞാൽ ആ പാട്ട് നമുക്ക് കേൾക്കാം?
1: നയൻറ്റീസിലെ പാട്ടുകൾ.
0: നയൻറ്റീസിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് നയൻറ്റീസിലെ ഒരു പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വേങ്ങാട് ഭാഗത്ത് നിന്ന് പുഴയോരത്ത് ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. പേരെന്തായിരുന്നു?
2: പ്രകാശൻ.
1: എന്താ ചെയ്യുന്നത് നിങ്ങള്? തേങ്ങവറി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അപൂർവമായി മാത്രം കണ്ടുകിട്ടുന്ന ആളാണ് തേങ്ങവറിക്കാർ. ഇപ്പോൾ വളരെ തിരക്കുള്ള ആളുകളാണ്. പൊതുവെ ഈ മേഖലയിൽ പണിക്കാർ കുറവാണല്ലേ?
2: കുറവൊന്നുമില്ല, ഇപ്പോൾ മെഷീനുകാർ വന്നുകൊണ്ട്.
1: ആ പക്ഷെ എന്നാലും നാട്ടുകാർക്ക് തേങ്ങവറിക്കാർ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്.
2: അത് ഈ രണ്ടു മൂന്നൊന്നും ആള് വരില്ല. വീട് നാല് ഇവരെ ഞാൻ തന്നെ വരിക്കണം.
1: വരില്ല. അപ്പം മെഷീനുമായി പോകുന്നവര് കൂടുതൽ തെങ്ങുള്ള പ്രദേശത്താണ് പോകുന്നത്. കുറച്ച് തെങ്ങുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ പോകണം.
2: ഞാൻ തന്നെ പോകണം. നാലഞ്ച് പത്ത് കൈകളുടെ അടുത്ത് ഞാൻ തന്നെ പോകണം.
1: എങ്ങനെയാ നിങ്ങളെ കൂലി?
2: കൂലി തന്നെ ഇപ്പൊ 50 രൂപ വാങ്ങുന്നുണ്ട്, 60 രൂപ വാങ്ങുന്നുണ്ട്.
1: അങ്ങനെ ഒരു തെങ്ങിന് എത്ര തേങ്ങ പറിക്കുന്നു എന്നുള്ളതല്ല. ഒരു തെങ്ങിൽ കയറുന്നത് അതിന്റെ ഉയരം പ്രശ്നമല്ല. അങ്ങനെയുണ്ടോ? ചെറിയ തെങ്ങായാലും വലിയ തെങ്ങായാലും
2: വലിയ എല്ലാം
1: കണക്കന്നെ.
2: നമ്മൾ അറുപത് രൂപ.
1: അത് ശരി. നിങ്ങള് ഏത് പ്രായത്തിൽ തുടങ്ങി തെങ്ങ്?
2: 12 വയസ്സിൽ
1: അടക്ക പറിക്കാൻ. 12 വയസ്സിൽ? വീട്ടുകാർ എങ്ങനെ സംഭവിച്ചു ഈ തെങ്ങിന്റെ മുകളിലൊക്കെ?
2: എന്നേരം നമുക്ക് ജോലിയായിട്ട് അങ്ങനെ പോക്കാൽ പൈസ അത് 2 പൈസ 3 പൈസ അല്ലേ കിട്ടുക.
1: ശരി. 12 വയസ്സിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര കൊല്ലം മുമ്പ് ആയിരിക്കും അത്?
2: എനിക്കിപ്പോ 59 വയസ്സായി.
1: 59 വയസ്സായി. ആ കാലത്ത് നാട്ടിൽ ഇഷ്ടംപോലെ കവുങ്ങുണ്ടാവും. ഇപ്പൊ വളരെ കുറവല്ലേ? ഒരു കവുങ്ങിൽ കേറിയാല്
2: അതെ,
1: ആ ഒരു പറമ്പിലുള്ള എല്ലാ കവുങ്ങിലും മിക്കവാറും മാറി മാറി പോയിട്ട് നിലത്തിറങ്ങാതെ പറിക്കും.
2: അരക്ക് കാര്യ കിട്ടും. അപ്പൊ ചോട്ടിലാളുണ്ടാവും. മാറി മാറി പൊട്ടുന്നതെങ്കിൽ അപ്പാടെ അവര് മറ്റേ കവുങ്ങിൽ പിടിപ്പിക്കും.
1: അങ്ങനെ. പക്ഷെ അത് ഭയങ്കര ഒരു റിസ്ക് അല്ലേ? പറമ്പിലുള്ള എല്ലാ കവുങ്ങും നമുക്ക് അതിന്റെ ആരോഗ്യം നോക്കാനൊന്നും പറ്റില്ലല്ലോ. മേലെ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോ ആ കവുങ്ങിന്റെ ആരോഗ്യം എങ്ങനെയാ? അതൊരു വിശ്വാസം അല്ലേ? ഇങ്ങനെ മാറി കയറിയപ്പോ പൊട്ടി.
2: മാറി ഒന്ന് പിടിക്കുമ്പോ അപ്പാട് കവുങ്ങ് പോയി
1: വീണ് കടുപ്പിലായി. ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണ് ഇതല്ലേ? പക്ഷെ അത്രയും റിസ്ക് ഉള്ള ഒരു പണി എടുക്കുമ്പോ അതിനനുസരിച്ചുള്ള കൂലി ഉണ്ടായിരുന്ന
2: അന്ന്? ഇപ്പൊ നല്ല പൈസ ഉണ്ടപ്പാ.
1: അല്ല, അന്ന്
2: അന്ന് ചെറിയ പൈസ. നമ്മൾ കൊറേ ആളുണ്ടാവും പിള്ളമാരൊക്കെ ജോലി ആയിട്ട് പോകുന്നത്.
1: ഇത് അന്ന്
2: 3 പൈസ 5 പൈസ എല്ലാം ഒരു കഴിഞ്ഞ് കിട്ടുക. അന്ന് ഇന്ന് 4000 ഞാൻ ഉറക്കണ്ടില്ലേ?
1: ഉച്ചക്ക്
2: രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്ക്
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് പിന്നെ എന്റെ ഭാര്യ, മോനും, മോളിന്റെയും മോള് മരണപ്പെട്ടു.
1: മോള്
2: മരണപ്പെട്ടു പോയി. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. അതാണ് ഞാൻ കുട്ടികളിൽ നോക്കി നിൽക്കണം. ഇപ്പൊ അതാണ്
1: ഭാര്യയുടെ പേര്?
2: ഭാര്യ പ്രസന്ന.
1: പ്രസന്ന
2: മോന്റെ പ്രശ്നവും പിന്നെ ഫ്രണ്ട്സ് മരണപ്പെട്ടു പോയി. അതിൽ രണ്ട് കുട്ടികളുണ്ട്.
1: ശരി.
2: ഓക്കെ. രണ്ടാ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അവരെ നോക്കി അമ്മനേടി അങ്ങനെ പഠിച്ചു ദൂരം ബൈക്കും പോകും.
1: പോകുന്നില്ല.
2: നമ്മളെ ഭാര്യക്കാടെ സി ഡി പോകില്ല.
1: അവിടെ പണിയുണ്ട്.
2: പിന്നെ മോൻ ഗുജറാത്തിലായി.
1: ഈ പുഴക്കരയിൽ തന്നെയല്ലേ വീട്?
2: ആ പുഴക്കര ഈ പാലം ഇല്ലേ, പാലം. ആ പാലം നേരെ ഇപ്പുറമുള്ള ആദ്യം കാണുന്ന വീടാണ്ട്.
1: ശരി.
2: തോട്ടം തന്നെ.
1: ഈ പുഴയില് വെള്ളം നിറയുന്ന സമയം ഉണ്ടാവില്ലേ?
2: കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വെള്ളമല്ലേ. നമ്മള് വീടെല്ലാം ആകെ തേയിപ്പിക്കേ.
1: വീട്ടിൽ വെള്ളം കയറി?
2: വീട്ടിന്റെ ഈ ജനലിന്റെ വരെ കയറി.
1: അത് ശരി. അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാത്തതല്ലേ? കഴിഞ്ഞ വർഷം മാത്രല്ലേ?
2: കഴിഞ്ഞ വർഷം
1: അല്ലേ?
2: ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ
1: നിങ്ങൾ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്?
2: ആദ്യമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം
1: കുട്ടിക്കാലമൊക്കെ നിങ്ങൾ കളിച്ചു വളർന്ന പ്രദേശമായിരിക്കും അല്ലേ ഈ പുഴ?
2: അല്ലേ,
1: നന്നായി നീന്താറിയുന്ന ആളായിരിക്കും. മീൻ പിടിക്കുവോ? എന്താണ് ഏറ്റവും താല്പര്യം? എന്താണ്
2: താല്പര്യം? ഞാൻ നീന്തി കുളിക്കൂ, ഇതാക്കൂ, കളിക്കാൻ അന്നേരം.
1: മീൻ പിടിക്കാൻ താല്പര്യമില്ല. ഈ പുഴയിൽ വലയിട്ട് മീൻ പിടിക്കുന്നവരില്ലേ? ഇപ്പൊ ഉണ്ടോ?
2: നാട്ടുകാർക്ക്
1: വലിയ താല്പര്യമൊന്നുമില്ല.
2: നാട്ടുകാർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ പിടിച്ചാലും വീട്ടിൽ കൊണ്ടുപോയാലും പെണ്ണുങ്ങന്മാർ കൂട്ടൂല. പിന്നെ നമുക്ക് ഒക്കെ അവർ മനസ്സിലായി.
1: അങ്ങനെ. ശരിക്ക് കടൽമീനിനേക്കാൾ കൂടുതൽ ഗുണമുള്ള മീന് പുഴയിലല്ല.
2: പക്ഷേ ഉപ്പില്ല അതിന്.
1: അതുകൊണ്ട്
2: നമ്മൾ അങ്ങ് വേങ്ങാട്ട് അങ്ങാടി പുഴയില് കല്ലായി.
1: കല്ലായി
2: ആടം വരെ ഏറ്റവും ഉണ്ട്. ആടെ ഉപ്പു ഇതെല്ലാം അത് ടേസ്റ്റുള്ള സാധനം. ഇത് ഉപ്പില്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല.
1: അങ്ങനെയുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ വെക്കാൻ താല്പര്യമില്ല.
2: താല്പര്യമില്ല. അവർ കൈ കൂട്ടുകയില്ല.
1: ശരി.
2: ഈ ഒരു നാല് പെണ്ണുങ്ങന്മാർ കൂട്ടൂല.
1: അതുകൊണ്ട് മീൻ പിടിക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല, വീട്ടിൽ കൊണ്ടോണം താല്പര്യമില്ല, പിന്നെ പിടിച്ചാലും സ്വന്തമായി കമ്പനി ആയിട്ട് കഴിക്കും.
2: നിങ്ങൾ ആ വീട്ടിലെ ആ വീട്ടിലെ പിടിക്കും, പക്ഷെ കൂട്ടൂല,
1: ജോലിക്ക്
2: പിന്നെ അവന്റെ മച്ചനുണ്ട്, ഓ പിന്നെ പോയി കഴിഞ്ഞാൽ മീൻ കൊണ്ടുവരാനിട്ടില്ല.
1: ബാക്കി ഒഴിവ് സമയത്തല്ലെന്താ പരിപാടി? നിങ്ങള് വീട്ടിൽ തന്നെ ഇരിക്കാൻ?
2: വീട്ടിൽ തന്നെ.
1: പാട്ട് കേൾക്കോ? പെട്ടെന്ന് കേൾക്കൂല, അതിനോടൊന്നും താല്പര്യമില്ല.
2: മോള് പോയതിനോട്
1: അങ്ങനെയാണല്ലേ.
2: പിന്നെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ
1: അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം നേരിട്ടു. അതിനുശേഷം ഇപ്പൊ അധികം വീട്ടിൽ തന്നെ കുട്ടികളെ നോക്കി ഇരിക്കുകയാണ്.
2: അവരുടെയും കളിക്കാൻ പറഞ്ഞു പോയിരിക്കും, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ
1: പ്രയാസം. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരവസരത്തിൽ പങ്കുവെക്കാം.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ ഇപ്പോൾ ഒരു സുന്ദരി കുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് ചോദിക്കാം, പേര് പറയാം.
2: സയന.
1: സയന നല്ല പേരാണല്ലോ. വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
2: ചക്കി.
1: ചക്കി അതെന്താ അങ്ങനെ വിളിക്കുന്നേ?
2: അത് നീതി വെച്ചാൽ ഇട്ടാണ്.
1: അങ്ങനെ വിളിച്ചാരാ?
2: അച്ഛൻ്റെ മങ്ങൾ.
1: നീതി വെച്ച് ആദ്യം ചക്കി എന്ന് വിളിച്ചേ. എന്നിട്ട് നീതി വെച്ചിനോട് ചോദിച്ചാ എന്താ എന്റെ പേര് സയന എന്നായിട്ട് ചക്കി എന്ന് വിളിച്ചതെന്ന്.
2: അത് അന്നേരം പറഞ്ഞ് അത് തന്നെ വീട്ടുകാർ വിളിക്കുന്നോണ്ട്
1: വിളിച്ച്. ഏത് വിളിക്കുന്ന ഇഷ്ടം? ചക്കി എന്ന് വിളിക്കുന്ന സയന എന്ന് വിളിക്കുന്ന?
2: സയന എന്ന് വിളിക്കുന്ന.
1: എന്താ അങ്ങനെ? ചക്കിയല്ലേ നല്ല പേര്. സയന ഇഷ്ടം കൂടുതല്?
2: ആ
1: ഓക്കേ. എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്?
2: +2.
1: +2 വരെ. +2 ഏതാ വിഷയം എടുത്തത്?
2: ഹ്യൂമാനിറ്റീസ്.
1: ഹ്യൂമാനിറ്റീസാ? അതെന്താ?
2: അത് ഇവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടതെന്ന് ഇഷ്ടം. അവരുടെ ഇവർ പറഞ്ഞ എടുത്തോന്ന് ഇപ്പോൾ ഞാൻ എടുത്ത്.
1: അങ്ങനെ സ്വന്തം ഇഷ്ടമായിട്ട് എടുത്ത അല്ലല്ലേ?
2: അല്ല,
1: ഇവർ പറഞ്ഞിട്ടെടുത്തേ. 10th class പഠിക്കുമ്പോൾ ഏതാ ഇഷ്ടമുള്ള വിഷയം?
2: സയൻസ്.
1: സയൻസ്? സയൻസിലേതാ?
2: സയൻസ്.
1: ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിലുണ്ട്.
2: ബയോളജി.
1: ബയോളജി ഇഷ്ടം? എന്താ
2: അത്? അതങ്ങനെ ഇഷ്ടമായിട്ട് എടുത്തിയാ?
1: ഇഷ്ടമായിട്ട് എടുത്തതാ. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബയോളജിയാ? അപ്പൊ കണക്കൊന്നും ഇഷ്ടമല്ലേ? എന്താ
2: ഇഷ്ടമല്ല?
1: കൂടുതൽ പഠിക്കണ. 10th class പരീക്ഷ അല്ല എങ്ങനെയുണ്ടേനു?
2: ഈസി.
1: അടിപൊളിയേനു. കോപ്പി അടിച്ചാ?
2: ഇല്ല, ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും പോലെ.
1: ഒറ്റക്ക് എഴുതി. ആരാ പഠിപ്പിച്ചെടുത്ത്?
2: അമ്മ.
1: അമ്മ പഠിപ്പിച്ചേരും. ഓക്കേ. അമ്മ പഠിപ്പിച്ചിരുന്ന ഇഷ്ടമല്ല? ടീച്ചർ പഠിപ്പിച്ചിരുന്ന?
2: ടീച്ചർ പഠിപ്പിച്ചിരുന്ന.
1: ടീച്ചർ പഠിപ്പിച്ചിരുന്ന ഇഷ്ടം. 10th class എവിടെ പഠിച്ചേ?
2: മട്ടന്നൂർ ഹൈസ്കൂളില്.
1: മട്ടന്നൂർ ഹൈസ്കൂളില്. ഓക്കേ. അപ്പൊ അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചർ ആരാ?
2: ലീന ടീച്ചർ.
1: ലീന ടീച്ചറെ ഇഷ്ടം? ആഹാ. ഓക്കേ. ടീച്ചർ എന്തെല്ലാം പറയല്?
2: ടീച്ചറിന് വിശേഷം ഇല്ല എന്നല്ലോ പറയും.
1: അതെല്ലാം പറയും. അവിടുന്ന് സ്കൂളില് പാട്ട് പാടൊക്കെ ചെയ്യാറുണ്ടോ?
2: ഇല്ല.
1: പാട്ട് പാടൂല? ഡാൻസ് കളിക്കോ?
2: ഇല്ല.
1: അതുമില്ല. പിന്നെന്താ ചെയ്യുന്നേ? പഠിക്കുന്നത് കൂടാണ്ട് സ്കൂളിൽ എന്താ ചെയ്യുന്നേ?
2: സ്കൂളിൽ നിന്ന് നടക്കാൻ പോകും. ഫ്രണ്ട്സ് എല്ലാം ആയിട്ട്.
1: ഫ്രണ്ട്സിന്റെ കൂടെ നടക്കാൻ പോകും. എവിടൊക്കെ? സ്കൂളിൽ എല്ലാ സ്ഥലം ചുറ്റി കറങ്ങിട്ടു. അവിടെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അവിടെ കൊറേ
2: മരങ്ങളും.
1: മന്ദാരം ഇഷ്ടം? അതെന്താ?
2: അത് ആടെ വർത്താനം പറയാ. അതുകൊണ്ട് ഒന്നാമത് ഞാൻ ചേച്ചിയായിട്ട് പഠിച്ചു.
1: ഏച്ചി എന്ന് പറയുമ്പോ?
2: എന്റെ കസിൻ ഏച്ചി, സ്നേഹ ഏച്ചി.
1: ഓക്കെ. അതുകൊണ്ടാണോ മട്ടന്നൂർ സ്കൂളിൽ ചേർന്നേ? എന്നിട്ട് അവിടുന്ന്?
2: അവിടുന്ന് എന്റെ യൂണിവേഴ്സലിൽ പോയി.
1: യൂണിവേഴ്സലിലേക്ക് പോയി. ഓക്കെ. അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ?
2: ഗോപിക, അഞ്ജു, മിസ്ന.
1: ഇവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടാ? എന്താ
2: വിളിക്കലൊന്നുമില്ല.
1: അവരെ കാണലില്ല?
2: ഇല്ല ഇല്ല.
1: ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെന്തോടു?
2: പിന്നെ അവര് പിന്നെ എന്നെ വിളിക്കലൊന്നുമില്ല.
1: അങ്ങോട്ടും വിളിക്കില്ല?
2: ഇല്ല.
1: ഇപ്പൊ ഇപ്പഴാരാ ഫ്രണ്ട്സ്?
2: ഇപ്പോ ഫേസ്ബുക്കില്.
1: ഫേസ്ബുക്കില്
2: ഫ്രണ്ട്സ്?
1: ഫേസ്ബുക്ക് ഫ്രണ്ട്സാ? ഇവിടെ അടുത്ത് ഫ്രണ്ട്സ് ഇല്ല?
2: ഇല്ല.
1: അവിടെ അപ്പുറത്തൊക്കെ പോവോ? വീട്ടില് പോവോ?
2: ഇല്ല ഇല്ല.
1: എന്താടോ
2: അമ്മ വിടൂല?
1: അമ്മ വിടാത്തോണ്ട് പോവാഞ്ഞേ. അമ്മയോട് ചോദിച്ചാ എന്താ എന്നെ അപ്പുറത്ത് വിടാത്തെന്ന്?
2: അന്നേരം പറയാ അങ്ങനെ ഇടിയുമ്പോണ്ടാ?
1: ഇടിയിരുന്നാ മതി പറയൂ. ഓക്കേ. പിന്നെ അമ്മ അച്ഛനല്ല?
2: അമ്മ നെസ്റ്റോലി പണിയെടുക്കുന്നു, അച്ഛൻ വയനാട്ടില്.
1: എപ്പോഴാ വരും അച്ഛൻ?
2: ശനിയാഴ്ച.
1: ശനിയാഴ്ച വന്നിട്ട്?
2: തിങ്കളാഴ്ച പോവും.
1: തിങ്കളാഴ്ച പോവും. അച്ഛൻ വരുമ്പോ എന്തൊക്കെയാ കൊണ്ടു തരുന്നത്?
2: ബേക്കറി സാധനങ്ങൾ.
1: എന്തൊക്കെ ബേക്കറിയാ?
2: എന്തെല്ലാം ഞാൻ തിന്നില്ല.
1: എന്താ ബേക്കറി സാധനം ഇഷ്ടമല്ലാത്ത ആളോ?
2: പിന്നെ ഐസ്ക്രീമും കൊണ്ടുവരും.
1: ഈ കൊണ്ടുവരുന്നല്ലേ അതോ ഇഷ്ടം?
2: സപ്പോട്ടാൻ്റെ ഐസ്ക്രീം ഇല്ലേ?
1: ആ
2: അത്.
1: അതാ ഇഷ്ടം? ഭയങ്കര ഇഷ്ടാ, നല്ല ടേസ്റ്റാ അതിന്. അപ്പൊ അടുത്ത തവണ അച്ഛൻ വരുമ്പോ ഞാനും ഇങ്ങോട്ട് വരാം അല്ലേ? വെക്കോ എനക്കൊന്ന്. ഉറപ്പാ? പറയണെന്നാല്. മറന്നുപോവാ? മറന്നുപോവും. പിന്നെ ഇവരൊക്കെ പേരെന്താ? അച്ഛന്റെയും അമ്മയുടെയും അമ്മമ്മേടെ ഒക്കെ പേരെന്താ?
2: അമ്മേന്റെ പേര് ബിന്ദു, അച്ഛന്റെ പേര് വിജേഷ്, അമ്മമ്മേന്റെ പേര് സരോജിനി,
1: അനിയന്റെ പേര്
2: സച്ചിൻ.
1: അടിപൊളി. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുവോ? എന്താ ഉണ്ടാക്കുക?
2: ചോറും കറിയോ?
1: സാന ഉണ്ടാക്കും? ഉണ്ടാക്കില്ല. ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അമ്മമ്മ തന്നെ വെക്കുന്നത്? ആര് വെക്കുന്ന കൂടുതൽ ഇഷ്ടം? അമ്മ വെക്കുന്ന? അമ്മമ്മ വെക്കുന്ന?
2: അമ്മമ്മ വെക്കുന്ന.
1: അമ്മമ്മേന്റെ കറിക്കാ ടേസ്റ്റ് കൂടുതൽ? ഇനിയിപ്പോ അമ്മ വെക്കുമ്പോ ദേഷ്യം വരുവോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. സിനിമ കാണുവോ?
2: ഇല്ല ഇല്ല. ഫോണിനകത്ത്?
1: ഫോണ് തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നേ? ഫോണിൽ എന്തൊക്കെയാ ഉപയോഗിക്കുന്നേ?
2: ഫോണിനകത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ഇല്ല. അത് ഞാൻ കളഞ്ഞിരുന്നല്ല.
1: അതെന്താ?
2: ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കൊടുക്കൂ.
1: ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കുവോ? ആരായിക്കോ?
2: ഏതെല്ലാം ആംബ്ലർ.
1: അതിഷ്ടല്ല, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വേണ്ടാന്ന് വെച്ചു. ഫേസ്ബുക്കിലാവുമ്പോഴോ?
2: പിന്നെ സ്നാപ്പു.
1: സ്നാപ്ചാറ്റ് ഉപയോഗിക്കും. ഫേസ്ബുക്കിലോ?
2: ഫേസ്ബുക്കിൽ ഏതെല്ലാം ഫ്രണ്ട് ഇങ്ങനെ അയക്കും, ഞാൻ നോക്കൂല.
1: അപ്പൊ വീഡിയോ കൂടുതൽ കാണുന്നേ? എങ്ങനെയുള്ള വീഡിയോ ഇഷ്ടം?
2: വീഡിയോ ഓരോ വീഡിയോ അതെല്ലാം കാണും.
1: എങ്ങനെ കോമഡി ഉള്ള വീഡിയോ ആണോ പാട്ടല്ലുള്ള വീഡിയോ ആണോ?
2: റീൽസ്
1: തന്നെ. ഇപ്പൊ സങ്കടമുള്ളതാണോ ചിരിപ്പിക്കുന്നതാണോ?
2: ചിരിപ്പിക്കുന്ന
1: ചിരിയ ഇഷ്ടാ. അപ്പൊ ചിരിപ്പിക്കുന്ന കൊറേ സിനിമ ഉണ്ടാവൂലേ, അത് കണ്ടൂടെ?
2: അതൊന്നും
1: ഇഷ്ടല്ല. ഫോണാണ് ഇഷ്ടപ്പോ അല്ലേ? പാട്ട് കേക്കുക, പാട്ടിഷ്ടാ?
2: പാട്ട് സിനിമ പാടും, ഓരോന്ന്
1: ഇഷ്ടാണ്. അപ്പോ പാട്ട് പാടുവോ?
2: ഇല്ല.
1: കേട്ടോടല്ല, കഥ പറയോ?
2: ഇല്ല.
1: അറിയില്ല.
2: ഇല്ല.
1: ഓക്കേ, പിന്നെ എന്താ ചെയ്യാ? ഇപ്പൊ നമുക്ക് വേണ്ട എന്താ ചെയ്തരാൻ പറ്റാ? ഒന്നിലൊരു കഥ പറഞ്ഞു തരണം, നല്ലൊരു പാട്ട് പാടിത്തരണം.
2: പാട്ട് പാടൊന്നുമില്ല.
1: ഒരു കഥ പറഞ്ഞൂടെ നമുക്ക്? പണ്ട് അമ്മമ്മ പറഞ്ഞു തന്നൊരു കഥയോ?
2: അമ്മമ്മ കഥയൊന്നും പറഞ്ഞില്ല പണ്ട്.
1: അപ്പൊ ആരാ കഥ പറഞ്ഞിരുന്നാള്? ഏതെങ്കിലും പണ്ട് പറഞ്ഞ
2: ഓർമ്മയൊന്നുമില്ല.
1: ഒന്നും ഓർമ്മയില്ല. സാറില്ലേ, പോട്ടെ. പാട്ട് ഏതെങ്കിലും ഇഷ്ടമുണ്ടോ? കേൾക്കാൻ ഇഷ്ടമുണ്ടോ?
2: സിനിമ പാട്ടല്ലോ.
1: ആ സിനിമ പാട്ട്?
2: നീല നിലവേ നിലവി നൽകെ താരമറിയേ വിച്ചിരിയെ. അത്ര വലിയ അറിയാം.
1: എന്നിട്ടാ പാടാറിയില്ല, അറിഞ്ഞ സൂപ്പറായിട്ട് പാടിയല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം, ഇത് നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നാട്ടിലെ പാട്ടിൽ നമ്മുടെ കൂടെയുള്ളത് സമീർ ഏച്ചിയാണ്. സമീർ ഏച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയുണ്ട് വിശേഷം സമീർ ഏച്ചി?
2: സുഖം.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിൽ ഉമ്മ ഉണ്ട്, രണ്ട് മക്കള്. ഒന്ന് മോനെ പഠിക്കാൻ പോയിന്, പിന്നെ ഭർത്താവ് ജോലിക്ക് പോയിന്.
1: അവരൊക്കെ പേര് പറഞ്ഞോളും, മക്കളുടെ പേരൊക്കെ പറഞ്ഞു.
2: മക്കളെ പേര് മുഹമ്മദ് സഹൽ, റിയാന മഹബിൻ, എന്റെ പേര് സമീറ, ഉമ്മാന്റെ പേര് ജമീല.
1: ഉമ്മ ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലേ?
2: ഉമ്മ ഇല്ല, ഉമ്മ പിന്നെ ആളിന്റെ കൂട്ടി പോയി.
1: കേട്ട് പോയിട്ട് ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഭർത്താവിന്റെ പേര്
2: ഇസ്മായിലിന്റെ പേര് ഉളിയിര്. പിന്നെ കൂലിപ്പണിയാണ്.
1: കൂലിപ്പണിയാണ്. ഓക്കെ. അപ്പൊ രാവിലെ പോവാറുണ്ട്?
2: രാവിലെ 8:30 പോവും, വൈകുന്നേരം 6 മണിക്ക്
1: തിരിച്ചു വരും. ഓക്കെ. അപ്പോ സിനിമയൊക്കെ കാണാറുണ്ടോ?
2: ഇല്ല ഇല്ല,
1: പണ്ട് കാലത്തോ?
2: പണ്ട് കാലത്ത് എങ്ങനെ ടി വി കാണാന്നല്ലാണ്ട്
1: പോയിട്ടൊന്നും
2: കാണാനില്ല.
1: ഇപ്പോഴും കുറവാണ്.
2: ഇല്ല, ഇപ്പൊ കാണാനില്ല.
1: എന്താ എന്തെങ്കിലും വൈരാഗ്യായിട്ടുണ്ടോ?
2: അങ്ങനത്തെ
1: സമയം ഉണ്ടാവായിട്ടാന്നോ?
2: അല്ല, സമയം ഇല്ല, കാണാനും ഒരു മടിയാന്ന്.
1: പണ്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും ടി വിയിലും അവിടെ പോയി കാണുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ
2: കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് അയൽവാസികളെ പോയിട്ട് അങ്ങനെയാണ് കാണാനില്ല.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
2: ഓർമ്മയില്ല. പിന്നെ ഈ മമ്മൂട്ടിന്റെ മറ്റേ ഏ ഭഗന്മാരല്ലുള്ള ഒരു സീരിയലില്ലേ,
1: ഹിറ്റ്ലർ,
2: അത്
1: അതാണ് ഓർമ്മയിലുള്ളത് അല്ലേ?
2: അതെല്ലാം കണ്ടിരുന്നു. പിന്നെ പേര് കിട്ടുന്നില്ല,
1: പേര് കിട്ടുന്നില്ല. ഓക്കെ.
2: കണ്ടിരുന്നുണ്ടോ?
1: അതെന്താ ഇപ്പൊ സിനിമ കാണാൻ സമയം ഇല്ലായിട്ടാണോ, താല്പര്യം കുറഞ്ഞു പോയതാണ്?
2: അല്ല, പിന്നെ ടി വി ഉണ്ടായിരുന്നു, പിന്നെ അത് പിന്നെ പോയോണ്ട് പിന്നെ അതിന് മെനക്കെട്ട് നിക്കലുമില്ല. പിന്നെ ഒരുപാട് പണിയുണ്ടല്ലോ.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
2: ഇല്ല, അതില്ല, അതില്ല, വീട്ടിലില്ല.
1: അപ്പൊ ഈ പാട്ടൊക്കെ എങ്ങനെയാന്ന് കേൾക്കുന്നത്? ഫോണിലാണോ?
2: ഫോണില്, ഫോണില് കേൾക്കാറുണ്ട്.
1: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
2: ഇല്ല, പാടാൻ പാട്ടൊന്നും പാടില്ല. പിന്നെ പാട്ട് മറ്റേ
1: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ ശ്രമിക്കാറുണ്ടോ?
2: അതാ, അങ്ങനെ പാടാനില്ല, നിക്കലില്ല,
1: നിക്കലില്ല. എവിടെ പഠിച്ചതൊക്കെ?
2: മട്ടന്നൂർ
1: ഹൈസ്കൂളിൽ.
2: പാട്ട് പിന്നെ മറ്റേ മോഹൻലാല്, മറ്റേ ശ്രീനിവാസനെല്ലായിട്ട്
1: നാടോടിക്കാറ്റാണോ?
2: അല്ല, ഈ തപ്പായം.
1: മനസ്സിലായി, കിളിച്ചുണ്ടൊരു മാമ്പഴം.
2: അഞ്ചു രൂപ
1: ഒന്നാംകിളി രണ്ടാംകിളി അതാണ് ഓർമ്മയിൽ വരുന്നത്. ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസണാണ്, അന്നേരാന്ന് ഓർമ്മ വന്നതല്ലേ?
2: നല്ല രസം ഉണ്ടാവില്ല. അതിന് രണ്ടു മൂന്ന് പാട്ടില്ല,
1: ഒരുപാട്
2: പാട്ടുണ്ടാവുക. അല്ലാതെ ഇങ്ങനെ ടി വിയിലെല്ലാം വന്നാല് അതെല്ലാം കാണാൻ നിൽക്കും. അപ്പൊ പിന്നെ ടി വി പോയോണ്ട് പിന്നെ
1: കാണലോ ഇല്ല. മോക്ക് ടി വി ഒക്കെ ഇഷ്ടമാണോ?
2: കാണാന്നല്ലേ, മോക്ക് മെയിനായിട്ട് ഫോണ് ഇപ്പം കൊടുക്കലില്ല.
1: ഫോണാന്ന് മെയിനായിട്ട്.
2: ഇപ്പൊ രാവിലെ വൈകുന്നേരം വരുവാണോ? ഇത്
1: ഫോണുള്ളത് കൊണ്ട് ടി വിയുടെ ആവശ്യമൊന്നും ഇല്ല അല്ലെ, കുറഞ്ഞു പോയി.
2: ഇല്ല.
1: അപ്പൊ നമുക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ട് കേൾക്കാം. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ആർക്കില്ല, സമീർ വെച്ച് കേൾക്കാൻ വേണ്ടിട്ട്.
1: ഓക്കെ, താങ്ക് യു ചേച്ചി.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411747 സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400113030 9496974141

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കായികത്തിലേക്ക് സ്വാഗതം.

കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കളിയും വിനോദങ്ങളും. പ്രാക്തന വിനോദങ്ങളും കളികളും ദേശകാലാദികൾക്കും ശീതോഷ്ണങ്ങൾക്കും ആരോഗ്യനിലയ്ക്കും അനുഗുണമായിട്ടുള്ളവയാണ്. ജീവി എന്ന നിലയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് നാടൻ കളികളും വിനോദങ്ങളും. പരസ്പരം കീഴ്പ്പെടുത്താനുള്ള വാസനയുടെ സഫലീകരണമാണ് ഇത്തരം കളികളിൽ നിഴലിക്കുന്നത്. ഇതിനു പുറമെ ജീവിതായോധനത്തിന് വേണ്ടതായ മാർഗങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കുന്നതും കളികളിലൂടെയാണ്. ഇത്തരത്തിലുള്ള നിരവധി നാടൻ വിനോദങ്ങളാൽ സമ്പന്നമാണ് കേരളം. കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം വിനോദങ്ങളും ഉണ്ടായിരുന്നു. സമൂഹ ജീവി എന്ന നിലയിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഒരു കുട്ടി നേടിയെടുക്കേണ്ട കഴിവുകളെ വളർത്തിയെടുക്കാൻ പോകുന്നതാണ് മിക്ക ബാലക്രീഡകളും. സാറ്റു കളിക്കുമ്പോഴും കാക്കത്തൊട്ട് കളിക്കും മറ്റും കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ്. ഒറ്റപ്പെട്ട കുട്ടി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ഘടകങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വ്യക്തി വിധേയനാകേണ്ടി വരും. അപ്പോൾ ഭീരുവാകാതിരിക്കാനും അതിനെതിരെ പ്രതിരോധം തീർക്കുവാനും ഇത്തരം കളികളിൽ നിന്നുള്ള പരിശീലനം അവരെ സഹായിക്കും. യുവാക്കളുടെ കളികൾ മിക്കവയും കായിക പ്രധാനമാണ്. മെയ്വഴക്കത്തിനും ആരോഗ്യ പരിപാലനത്തിനും ഇത്തരം കളികൾ അവസരമൊരുക്കുന്നു. ഉദാഹരണത്തിന് കബഡി, കിളിത്തട്ടുകളി എന്നിവ. സ്ത്രീ വിനോദങ്ങളെല്ലാം തന്നെ ആയാസരഹിതമായവയാണ്. അക്ഷരക്കളി, കല്ലുകളി എന്നിവയെല്ലാം അതിനുദാഹരണമാണ്. ആയാസരഹിതവും ഇരിക്കുന്നിടത്തു നിന്ന് കളിക്കാൻ സാധിക്കുന്നവയുമാണ് വൃദ്ധരുടെ വിനോദങ്ങൾ. ചതുരംഗം, എട്ടും കുറ്റിക്കളി, പകിടകളി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ നിരവധി ഗ്രാമീണ വിനോദങ്ങളും കളികളും നിലവിലുണ്ട്. അവയിൽ മിക്കവയും ഇന്ന് പ്രചാരത്തിലില്ല. നാടൻ കളികളുടെ ഇടങ്ങൾ മറ്റു പല വിനോദങ്ങളും കയ്യേറി. കാലത്തിന്റെ കുത്തൊഴുക്കിനെയും പാശ്ചാത്യ പരിഷ്കാരഭ്രമത്തെയും അതിജീവിച്ച് നാട്ടിൻപുറങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ചില പ്രധാന നാടൻ കളികളും വിനോദങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരകളി, കുറ്റിപ്പന്തുകളി, അച്ചും തലയും കളി, പൂപ്പറിക്കാൻ പോരുന്നു, വട്ടം വട്ടം നാരങ്ങ, ഉറിയടി, കട്ടയടി, ചെണ്ടടിച്ചു കളി, പറപറ, പെണ്ണിനെ തരുമോ, ചെമ്പഴുക്ക കളി, കണ്ണാരം പൊത്തി, കണ്ണുപൊത്തിക്കളി, സാറ്റുകളി, ചീട്ടുകളി, അമ്പെയ്ത്ത്, ഒട്ടകം, ആനക്കളി, അപ്പച്ചണ്ടക്കളി, ആട്ടക്കളി, കുട്ടിയും കോലും, ഉണ്ടയും കോലും, ഉപ്പുസോടി, തട്ടുപന്തുകളി, കൊത്തൻ കളി, കൊതിയൻ കളി, കുഴിപ്പന്തുകളി, കൊരട്ടക്കളി, അക്കുകളി, ലതികളി, നായും പുലിയും കളി, എട്ടും കുറ്റിയും കളി, ഏണിയും പാമ്പും, കണ്ണുകെട്ടിക്കളി, വട്ടുകളി, ചതുരംഗം, ചൂതുകളി, തൂപ്പുകളി, ഓണത്തല്ല്, തീപ്പെട്ടിക്കളി, പട്ടം പറത്തൽ, വാഴക്കയറ്റം, മുളകയറ്റം, വള്ളംകളി എന്നിങ്ങനെ ഒടുങ്ങാത്ത കളികളും വിനോദങ്ങളുമാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. ഈ കളികളുടെ വകഭേദങ്ങൾ മറ്റു ചില നാടുകളിലും കണ്ടെന്ന് വരാം. കളിക്കളം വിട്ടതും കളിക്കളം നിറഞ്ഞാടുന്നതുമായ കളികളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും എത്തി നിൽക്കുന്നത് പ്രാക്തന സാഹിത്യങ്ങളിലായിരിക്കും. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സവിശേഷമായ പന്തുകളികൾ നമുക്ക് കാണാം. ചൈനയിലെ പ്രാചീന വിനോദമായ സ്യുച്ചു അഥവാ സ്ലിച്ചു, ജപ്പാനിലെ കൊമാരി, ഗ്രീക്കിലെ എപ്പിസ്കിറോസ്, റോമൻ കളിയായ ഹാർപെസ്റ്റം, ഇറ്റലിയിലെ കാൽമിയോ തുടങ്ങിയ വിനോദങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ അതാതു രാജ്യങ്ങളിലെ പ്രാക്തന സാഹിത്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിപ്രാചീന കാലത്തെ വിനോദങ്ങളെ സംബന്ധിക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. ഇതിഹാസ പുരാണകാലം മുതൽക്കേയുള്ള കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന സൂചനകൾ ആ കൃതികളുടെ വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. കേരളത്തിലെ പന്തുകളികളെ സംബന്ധിക്കുന്ന ആദ്യകാല പരാമർശങ്ങൾ പലതും നമ്മുടെ പ്രാക്തന സാഹിത്യങ്ങളിലുണ്ട്. ചതുരംഗം, വള്ളംകളി, മല്ലയുദ്ധം, അമ്പെയ്ത്ത്, ജലക്രീഡകൾ, ചൂതാട്ടം, കൈക്കൊട്ടിക്കളി, ചീട്ടുകളി തുടങ്ങിയ വിനോദങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം പരാമർശങ്ങൾ പ്രാക്തന സാഹിത്യങ്ങളിലുണ്ട്. സംഘകാല കൃതികൾ, നാടൻപാട്ടുകൾ, തുള്ളൽപാട്ടുകൾ എന്നിവയിലെല്ലാം ഗ്രാമീണ കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഒരിക്കൽ കൗരവരും പാണ്ഡവരും പന്തുകളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പന്ത് കിണറ്റിൽ വീണുപോയി. ഇതെടുക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. ഇതിനിടയിലാണ് ദ്രോണാചാര്യരുടെ കടന്നുവരവ്. മന്ത്രം ജപിച്ച് അമ്പ് തൊടുത്ത് ദ്രോണാചാര്യർ കാരപ്പന്ത് പുറത്തെടുത്തു.
മഹാഭാരത വിവർത്തനങ്ങളിൽ നിന്ന് പന്തുകളിയെ സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനയാണിത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ പല നാടൻ കളികളെയും വിനോദങ്ങളെയും സംബന്ധിക്കുന്ന പരാമർശങ്ങൾ പഴയ നാടൻ പാട്ടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആരോമിലുണ്ണി തന്റെ ചങ്ങാതിയായ അടിയോടിയെയും കൂട്ടി കാറുകളി കാണാൻ പോകുന്നതായി വടക്കൻ പാട്ടിൽ പറയുന്നുണ്ട്. കാരപ്പറമ്പിലും ചെന്നിതല്ലോ കാറവിളി മൂന്ന് വിളി വിളിച്ചു, വിളിച്ച വിളി കേട്ടു കാറപ്പിള്ളേർ, അഞ്ഞൂറും മുന്നൂറും പിള്ളേരെത്തി, രണ്ടായി പകുത്തു കളി തുടങ്ങി, ഉയർന്ന പുറം നോക്കി ആരോമുണ്ണി, കാറമണിക്കൊട്ടി കളി തുടങ്ങി. തച്ചോളി ചന്തുവും കേളുവും കാറു കളിക്കാൻ പോയിരുന്നതായി ചില വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പൊന്നിറഞ്ഞാൽ കഥ എന്ന തെക്കൻ പാട്ട് കഥയിൽ പൊന്നിറഞ്ഞാൽ തോഴിമാരോടൊപ്പം പന്തടിച്ചു കളിക്കുന്നതായി പരാമർശിക്കുന്നു. ഇതുകൂടാതെ കതിവനൂർ വീരൻ തോറ്റത്തിലും ഊർപ്പഴച്ചിത്തോട്ടത്തിലും സംഘകാല കൃതിയായ മണിമേഖല, ഗുണ്ടറ്റിന്റെ മലയാളം മലയാളം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, റിച്ചാർഡ് കോളിൻസിന്റെ മലയാളം നിഘണ്ടു, ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദതാരാവലി തുടങ്ങിയവയിലെല്ലാം പന്തുകളെ ബന്ധപ്പെടുത്തുന്ന പരാമർശങ്ങളുണ്ട്. ഇവയെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ സമൃദ്ധമായ പന്തുകളി പാരമ്പര്യത്തിന്റെ ഇന്നലകളെയാണ്. ലോകത്താകമാനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പന്തുകൊണ്ടുള്ള കളികൾ കാണുവാൻ കഴിയും. കളിക്കുന്ന രീതിയിൽ മാത്രമല്ല പന്തിന്റെ രൂപത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഫുട്ബോളിന് വളരെ വലിപ്പമുള്ള പന്താണെങ്കിൽ ബാഡ്മിന്റൺ കളിക്കാൻ ഉപയോഗിക്കുന്ന പന്ത് വലിപ്പം കുറഞ്ഞതും പഞ്ഞിക്കെട്ട് പോലുള്ളതുമാണ്. അതുപോലെ ക്രിക്കറ്റ്, ടെന്നീസ് ബോൾ, ബേസ്ബോൾ, ഹോക്കി, വോളിബോൾ, ഹാൻഡ്ബോൾ, ഗോൾഫ്, ടേബിൾ ടെന്നീസ് തുടങ്ങിയ കളികളിൽ ഉപയോഗിക്കുന്ന പന്തുകൾക്കും വൈവിധ്യമുണ്ട്. ഓരോ ദേശത്തിനും അതിൻ്റെതായ തനിമ വെളിപ്പെടുത്തുന്ന ചില വിനോദങ്ങൾ കാണുവാൻ കഴിയും. കുട്ടനാട്ടുകാർക്ക് വള്ളംകളി പോലെ, തൃശ്ശൂരുകാർക്ക് പുലികളി പോലെ, കോട്ടയക്കാർക്ക് ആവേശം പകരുന്ന ഒരു വിനോദമാണ് തോൽപ്പന്ത് കളിയെന്നും അറിയപ്പെടുന്ന നാടൻ പന്തുകളി. കോട്ടയം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളായ പാമ്പാടി, പുതുപ്പള്ളി, മീനടം, പാത്താമുട്ടം, തോട്ടയ്ക്കാട്, വാഗത്താനം, അയ്യൽ, മുട്ടമ്പലം, പാറമ്പുഴ, തൃക്കൊടിത്താനം, കുറിച്ചി, കൂരോപ്പട, ഇല്ലിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായി നാടൻ പന്തുകളി വളരെ ആവേശത്തോടെ നടത്തിപ്പോരുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആവേശത്തിലാക്കുന്ന നാടൻ പന്തുകളിയിലെ പന്ത് മറ്റു പന്തുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മുതിർന്നവർ തുക കൊണ്ടുണ്ടാക്കിയ പന്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികൾ തെങ്ങോല കൊണ്ടോ പനയോല കൊണ്ടോ മെടഞ്ഞെടുക്കുന്ന ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ആ കാലക്രമത്തിൽ തുണിപ്പന്തിലേക്കും റബ്ബർ പന്തിലേക്കും വഴിമാറി കളിക്കുപയോഗിക്കുന്ന തോൽപ്പന്ത് ഇളം കണ്ണിന്റെ തുകൽ പാകപ്പെടുത്തിയെടുത്ത് 3 മുതൽ 6 ഇഞ്ച് വരെ വ്യാസമുള്ള പരന്നുരുണ്ട പന്താണ് ഉപയോഗിക്കുന്നത്. തുകലുകൊണ്ടുണ്ടാക്കുന്ന ഉറയ്ക്കകത്ത് നാടൻ പഞ്ഞി അല്ലെങ്കിൽ ചകിരിയോ മറ്റോ നിറച്ച് തുന്നിക്കെട്ടിയാണ് പന്ത് രൂപപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ നിർമ്മിച്ച തോൽപ്പന്തിന്റെ ഇരുവശങ്ങളിലും ചെമ്പരത്തിപ്പൂവ് തേച്ചു പിടിപ്പിച്ച് പന്ത് മയക്കിയെടുക്കുന്നു. 1970കൾക്ക് ശേഷമാണ് തുകൽപ്പന്ത് വ്യാപകമാകുന്നത്. അതുവരെ സാധാരണ മത്സരങ്ങളിൽ തുണിപ്പന്താണ് ഉപയോഗിച്ചിരുന്നത്. കൊച്ചുകുട്ടികൾ നാടൻ പന്തുകളിക്ക് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഓലക്കാലുകൊണ്ട് മെടഞ്ഞെടുത്ത ഓലപ്പന്തുകളാണ്. ചിലയിടങ്ങളിൽ വാഴയിലയും വാഴനാരും കൊണ്ടുണ്ടാക്കുന്ന ഇലപ്പന്തുകളും ഉപയോഗിച്ചിരുന്നു. പിന്നീട് കുട്ടികൾ തുണിപ്പന്ത് ഉപയോഗിച്ചു തുടങ്ങി. കോട്ടൺ തുണിയും റബ്ബർ പാലും ഉപയോഗിച്ചാണ് പന്ത് നിർമ്മിക്കുന്നത്. മുതിർന്നവർ മൈതാനങ്ങൾ കൈയടക്കുമ്പോൾ കുട്ടികളുടെ കളി ഇടവഴികളിലും മറ്റുമായിരുന്നു. കുട്ടികൾക്കായി നാടൻ പന്തുകളിയുടെ ടൂർണമെന്റുകൾ പോലും പല ക്ലബുകളും നടത്തിയിരുന്നു. കളിക്കളത്തിന്റെ കാര്യത്തിലും വൈവിധ്യങ്ങൾ കാണുവാൻ സാധിക്കും. 55 മീറ്റർ നീളവും 22 മീറ്റർ വീതിയുമുള്ള ദീർഘചതുരാകൃതിയാണ് കളിക്കളത്തിന്. ക്രീസിന്റെ നീളം 2 ആയിരിക്കും. അതിർത്തികൾ കുമ്മായം കൊണ്ട് അടയാളപ്പെടുത്തുന്ന കളിക്കളത്തിന്റെ 4 മൂലകളിലും കൊടിക്കാലുകൾ ഉയർത്തുന്നത് പതിവാണ്. മൈതാനത്തിന്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് കളിക്കളത്തിന് വ്യത്യാസമുണ്ടാകും. ആദ്യകാലത്ത് വീടിന്റെ തൊടിയിലോ അമ്പലമുറ്റത്തോ പള്ളിമുറ്റത്തോ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലോ ആണ് നാടൻ പന്തുകളി അരങ്ങേറിയിരുന്നത്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിന് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിന് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൂട്ടായ ശ്രമങ്ങൾ, നയങ്ങൾ, ശാസ്ത്രത്തിലും നവീകരണത്തിലും ഉണ്ടാകുന്ന വിശ്വാസം എന്നിവ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുമെന്ന് ജനങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടേറെ ശ്രമങ്ങൾ ഈ ദിശയിലെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ മാത്രമല്ല ഭാവി തലമുറകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്കും പ്രകൃതിക്കുമാണ് നാം മുൻഗണന കൊടുക്കേണ്ടതെന്നും മനുഷ്യന് പ്രകൃതി നൽകുന്ന സൂചന മനസ്സിലാക്കി അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരവ് അർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പരിസ്ഥിതി സൗഹൃദ ജീവിതരീതി സ്വീകരിച്ച് എല്ലാവരും ഹരിത ഇന്ത്യക്കായി പ്രതിജ്ഞയെടുക്കണമെന്നും കീർത്തിവർദ്ധൻ സിംഗ് നിർദ്ദേശിച്ചു. രോഗങ്ങളുടെ മൂലകാരണം മാലിന്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയൂ എന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പേരൂർ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്നും മുരളീധരൻ അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈ നട്ടാണ് പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. 100 പഴക്കമേറിയ ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെക്കുറിച്ച് ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളുമാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ചൂട് കൂടുന്ന നഗരങ്ങൾക്ക് കുളിർമയേകുന്ന അമരങ്കാവ് പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ വലിയൊരു സന്ദേശമാണ്. ചരിത്രപരമായ പ്രാധാന്യത്തിനൊപ്പം ഒരു നഗരത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഈ കാവ് നിലനിർത്തുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു അറിയിച്ചു. ബാറുകളുടെ എണ്ണവും സമയദൈർഘ്യവും കുറയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നും ഇക്കാര്യത്തിൽ UDF തീരുമാനവും പ്രധാനമാണെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. എക്സൈസ് വകുപ്പിനെ അഴിമതിരഹിതമായി മുന്നോട്ട് നയിക്കുമെന്നും എം ലിജു വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ 2ാം തവണയാണ് RBI പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. GDP വളർച്ചാ പ്രവചനം നേരത്തെ കണക്കാക്കിയിരുന്ന 6.9% നിന്ന് 6.6% കുറച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. PM സൂര്യാഘർ പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ എറണാകുളം രാജ്യത്ത് 8ാം സ്ഥാനം നേടി. ജില്ലയിൽ 42,843 വീടുകളിലാണ് പുരപ്പുറ സോളാർ പാനലുകൾ ഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷയ് ഊർജ്ജഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും കലക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ദേശീയ തലത്തിൽ 4ാം സ്ഥാനത്താണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ K-Flight വിമാന സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി വിജയകൃഷ്ണൻ കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് നഗരത്തിൽ പെയ്ത ശക്തമായ മഴ ബീച്ച് റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തടസ്സവും ഉണ്ടായി. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണു. ആളപായമില്ല. നിർത്തിയിട്ട ഓട്ടോയും 2 ബൈക്കുകളും തകർന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ്. തിരുവോണം ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധന പൂജ. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. അക്കരക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും തുടരുന്നു. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും നടത്തും. 16 മുതലാണ് 4 ചതുർശതങ്ങൾ. ഈ മാസം 20 മകം കലവ് വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം. കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ കർണാടകത്തിലെ ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തുന്നുണ്ട്. ദേശീയപാത 66 തേഞ്ഞിപ്പലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച കാർ കോഹിനൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിമാടുകുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിന് ശേഷം പരാതി പരിഹാര പ്രക്രിയയിലൂടെ 70,000-ത്തിലധികം അപേക്ഷകൾ ലഭിച്ചു. മാർക്ക് പരിശോധനയ്ക്ക് 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിന് 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനും കഴിഞ്ഞ ചൊവ്വാഴ്ച CBSE ഓൺലൈൻ പോർട്ടൽ തുറന്നിരുന്നു. ഏഷ്യാകപ്പ് Under-18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യക്ക് തോൽവി. ജപ്പാനിൽ 1-3 ചൈനയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ നേരിടും. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണാർത്ഥം ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോഹാൻ പര്യടനം 19 മുതൽ 22 വരെ നടത്തും. 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിൽ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാതല പരിപാടി കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂളിലായിരുന്നു ചടങ്ങ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 114,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി M ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം. ശ്രീരേഖ സുഭാഷ് കോളയാട് എഴുതിയ കവിത അമ്മ. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ ആറ്റ് സ്കൂൾ. ഇതിൽ മഞ്ചാടി ബാലസംഘം അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209786. നമുക്ക് ആദ്യം ഒരു ഗാനം കേൾക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് കോളുകളൊന്നും എടുക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാർത്തിക്കും മധു ബാലകൃഷ്ണനും പാടിയത്, ചിത്രം ഓർഡിനറി.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.
0: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ലി തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
3: കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം പ്രണയനിലാവ്.
4: Summit Early Intervention and Rehabilitation Center, Palottupalli, Mattannur. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: Special Education, Occupational Therapy, Behavioral Therapy, Physiotherapy, Speech Therapy, Clinical Assessments, Medical Campുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജി മാർക്കോസും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
0: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
0: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
0: 9447371836.
1: 8078502836.
2: ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാജാവിന്റെ മകൻ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

பக்கத்திலெல்லாம் குறிஷல்.

தட்டி

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വേണുഗോപാൽ ആലപിച്ചത് ചിത്രം ജലോത്സവം.

വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് യേശുദാസ്. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
3: കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് നെയ്യ് കൊണ്ടുപോകുക എന്നൊരു നിയോഗം ലഭിച്ച ഭക്തർ കൂട്ടതാണ് ഈ കല്ലൂർ മഠത്തിൽ കൂടുന്നത്. കല്ലൂർ മഠത്തിൽ ഈ വർഷം 13 പേരാണ് കുളിച്ചു കൂടിയിട്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വ്രതം തുടങ്ങുന്നത് കുളിച്ചു കൂടുന്നതോടെയാണ്. കുളിച്ചു കൂടി നമ്മൾ ആദ്യത്തെ ഒരാഴ്ച വീട്ടിൽ ഭാര്യയോ ആരെങ്കിലും ശുദ്ധിയോടെ വെച്ചേർന്ന ഭക്ഷണം, സ്വന്തമായോ അല്ലെങ്കിൽ ശുദ്ധിയോടെ 10 ദിവസം ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടമായി നമ്മുടെ നെയ്യമൃതുകാരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, അവിടെ കഴിക്കുന്നു. ശുദ്ധിയോടെ കുളിച്ച് ഏറിനോടെയും മാത്രമാണ് ഭക്ഷണം കഴിക്കുക. പൂർണ്ണമായും ശുദ്ധി പാലിക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ വേറെ ഒന്നും തൊടാൻ പാടില്ല. പൂർണ്ണമായും ശുദ്ധിയോടെ ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ഭക്ഷണ രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലഘു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് കഞ്ഞിയാണ്. കഞ്ഞിക്ക് പൊതുവേ വിഭവ സമൃദ്ധമാണ്, സദ്യ പോലെ തന്നെയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ തടയിൽ കഞ്ഞി എന്നാണ് പറയുക. പൊതുവേ ബാക്കി ഒരു സ്ഥലങ്ങളിലും ഈ കഞ്ഞി ഇലയിൽ കുടിക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. കഞ്ഞി തടയിൽ നമ്മൾ വാഴത്തട മുറിച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ വെച്ച് ഇലകൾ വെച്ച് അതിൽ കഞ്ഞി കുടിക്കുന്നു. ആ കഞ്ഞിക്കുള്ള കറി പുഴുക്കുണ്ട്. പിന്നെ പുളിങ്കറി പോലെയുള്ള ഒരു ബന്നി എന്ന് പറയുന്ന ഒരു കറിയാണ്. അതിൽ നമ്മൾ പുളിയോ മോരോ തൈരോ ചേർക്കില്ല, പകരം മാങ്ങ ഈ വെള്ളരിക്കയും കഷ്ണങ്ങളുടെ കൂടെ മാങ്ങയാണ് ചേർക്കുക. പിന്നെയുള്ളത് പേരക്കാണ്, സാലഡിന് പകരം ഒരു പേരക്ക. അതും മാങ്ങയും വേണമെങ്കിൽ വെള്ളരിക്കയും ചേർക്കും, വെറും മാങ്ങയായിട്ടും പഴുത്ത മാങ്ങയായിട്ടും ചേർക്കും. പിന്നെ വരുന്നത് കഞ്ഞിയും പപ്പടും. ഇതാണ് ഉച്ച ഭക്ഷണം. രാത്രിയത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് എല്ലാ തരത്തിലും. പക്ഷേ അതിനും ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ലിമിറ്റഡ് പച്ചക്കറികൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. ഈ വേറെ വെപ്പ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മഠത്തിലേക്ക് പ്രവേശിക്കുകയായി. മഠത്തിൽ പ്രവേശിക്കുന്നത് കലശം കുളിച്ചുകൊണ്ടുള്ള പ്രവേശനമാണ്. ഞങ്ങൾ അന്നത്തെ സദ്യ നമ്പൂരി വെച്ച് തന്ന സദ്യ ഭക്ഷണം വെച്ചിരുന്നു. ഞങ്ങൾ വന്ന് ആ ഒരു സമയം നമ്പൂരി കലശം കുളിപ്പിക്കുന്നതോടെ നമ്മൾ മഠത്തിൽ പ്രവേശിക്കുന്നു. ശുദ്ധിയോടെ പ്രവേശിച്ച് കലശം കുളിക്കുമ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമാണ് ഈ 5 ദിവസമോ എന്നുവെച്ചാൽ നാളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഓരോ ദിവസങ്ങൾ നിശ്ചയിക്കുന്ന നാളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വർഷം 28-ാം തീയതിയാണ് നെയ്യാട്ടം. അതിന് കണക്കായിട്ട് നമ്മൾ മഠത്തിൽ പ്രവേശിക്കുന്നു. കുളിച്ചുകൂടിയ ഭക്തർ, ശുദ്ധിയുള്ളവർ മാത്രം. അത് പലരും പലപ്പോഴും പല സാഹചര്യത്തിൽ ചിലവർക്ക് അതിനിടക്ക് പോലെയോ ബാലായ്മയോ വരുവാണെങ്കിൽ അവർ മാറിയിരിക്കുന്നു. ബാക്കി കുളിച്ചുകൂടിയവർ കലശം കുളിച്ച് മഠത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ 5 ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണ രീതികൾ സെയിം ആണെങ്കിലും അധികമായിട്ട് പലപ്പോഴും പാനകം, ഭക്തർ വഴിപാടായിട്ട് നൽകുന്ന പാനകവെള്ളം ഉണ്ടാവും, അധികമായിട്ടുണ്ടാവും. ഈ ഭക്ഷണ രീതി തന്നെ തുടരുന്നു. പിന്നെ വരുന്നത് ഞങ്ങളുടെ മെയിൻ മുരട കൊണ്ടുപോകാൻ. മുരട കൊണ്ടുപോകാൻ അതിനൊരു പിടിയും അതിന് ചുറ്റും കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയർ മടയണം. ഈ കയർ മടയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അകൈവ് എന്ന് പറഞ്ഞാൽ ഏരോപ്പാ കൈതാണ് നാട്ടിൽ പ്രാദേശികമായിട്ട് പറയുന്ന അകൈവ് പ്ലാന്റിൻ്റെ ഇലകൾ കട്ട് ചെയ്തുകൊണ്ടുവന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കും. പിറ്റേന്ന് ചിരട്ട കൊണ്ട് ചിരണ്ടി ചിരണ്ടി അതിൻ്റെ തൊലി കളഞ്ഞ് നാരുകളാക്കി മാറ്റി ആ നാരുകൾ പിണഞ്ഞ് 3 പിരികളെടുത്ത് മടഞ്ഞ് ഒരു 3.5 മാറുള്ള ഒരു കയറുണ്ടാക്കുന്നു. ഈ കയറാണ് നമ്മൾ ഈ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നത്. അത് നിഗൂഢമായ നമ്മൾ ഗൂഢമായ പൂജകളിലൂടെ എന്നാൽ പബ്ലിക്കിനെ കാണിക്കാതെയാണ് നമ്മൾ നരയ്ക്കുന്നത്. മുഖത്ത് വാഴയില കൊണ്ട് ഒരു മാസ്ക് പോലെ ധരിച്ച് ആ രീതിയിൽ കർപ്പൂരത്തിനെ സ്റ്റെറിലൈസ് ചെയ്ത് ആ രീതിയിൽ ശുദ്ധതയോടെ നമ്മൾ നരയ്ക്കുന്ന നെയ്യ് കൊട്ടിയൂരേക്ക് യാത്ര പുറപ്പെടുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കൊട്ടിയൂരെത്തുന്നത്. പൂർണ്ണമായും നടന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബാക്കി ആരും തൊടാൻ പാടില്ല, തുണിയിൽ ചവിട്ടരുത്, ഇങ്ങനെയൊക്കെ വളരെ നിർബന്ധ ബുദ്ധിയോടെ ആ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള കാരണവർ നമ്മളെ നയിക്കുന്നു. കാരണവരുടെ പിന്നാലെ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങളുടെ അടയാളമായിട്ട് എല്ലാവരും നിർബന്ധമായും ശിവൻ്റെ കഴുത്തിലെ നാഗത്തിനെ പോലെ ഞങ്ങൾ എല്ലാവരും ചൂരൽ ധരിക്കണം, നിർബന്ധമാണ്. നമ്മൾ ഓരോ ചടങ്ങിനും ചൂരൽ നിർബന്ധമാണ്. അത് നെയ്യമൃതുകാരുടെ ഒരു അടയാളമാണ്. പിന്നെ അതുകൂടാതെ ഭസ്മധാരണം നിർബന്ധമാണ്. രാവിലെ കുളിച്ച് ചെനക്കൽ എന്ന് പറയും, ഓങ്കാരം ചൊല്ലും. ആ ഓങ്കാരം ചൊല്ലുമ്പോൾ നമ്മൾ ഭസ്മധാരണം, പൂർണ്ണമായും ശരീരം മുഴുവൻ ഭസ്മം ധരിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമായും പാലിക്കപ്പെടേണ്ട കർമ്മങ്ങൾ, അത് കാരണവർ നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നു, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മളെ നയിക്കുന്ന ഈ ഗ്യാങ് ലീഡർ എന്നത് കാരണവരാണ്. കാരണവരാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണങ്ങളും ഒക്കെ ചെയ്യുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം മണത്തനയിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ കൊട്ടിയൂരെത്തുന്നു. കൊട്ടിയൂരിൽ ചോതി വിളക്ക് തെളിയുന്നവരെ ഞങ്ങൾ ശരിക്ക് അവിടെ കൊട്ടിയൂരെത്തിയ ഉടനെ ഞങ്ങൾ ഒരു മരത്തിൻ്റെ കീഴിൽ ഓരോ മുരടിയും ഇലകൾ വിരിച്ച് നിലത്ത് വെക്കാൻ പാടില്ല. നമുക്ക് ഒരു മുരടക്ക് ഓരോന്നും ഒരു തെരിയുണ്ടാവും. തെരിയ വെച്ച് അതിൻ്റെ മുകളിൽ മുരട വെക്കുന്നു. അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് മറച്ച് അവിടെ ആരും തൊടാതെ രീതിയിൽ മറച്ച് വെക്കുന്നു. എന്നിട്ട് രാത്രി ചോതി വിളക്ക് കഴിയുമ്പോൾ നമ്മുടെ വസ്ത്രരീതിയിലും പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ മേൽമുണ്ട് വേണം, അടിമുണ്ട് വേണം. അപ്പോൾ കോത്ത് വലിച്ചു കൊടുത്ത് അടിമുണ്ടിൻ്റെ മുകളിൽ മേൽമുണ്ട് കൊടുത്ത് അതേസമയം ചോതി വിളക്ക് തെളിയുന്നതോടെ നമ്മൾ ആദ്യവും ഒരു പോരാളികളെ പോലെ കോത്ത് വലിച്ചു കൊടുത്ത് ശരിക്ക് അര കച്ച കെട്ടി ഞങ്ങൾ മറുകരയിലേക്ക് എത്തുന്നു. അവിടെ ഓരോ മടങ്ങളുടെ ടേണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഞങ്ങളുടെ ടേൺ എത്തുമ്പോൾ ഞങ്ങൾ ആ നെയ്മുരുട നേരിട്ട് നമ്പൂരിയുടെ കൈവശം കൊടുത്ത് അഭിഷേകം ചെയ്യും.

0: കാരണം അവർ വരുന്നതെന്ന് വെച്ചാൽ ഏജ് മാത്രമല്ല, ആ ഒരു പ്രാക്ടീസാണ്. ഇതിന് വേറൊരു പ്രത്യേകത, ഞങ്ങളുടെ റിക്കോർഡിക്കലാണ്. ഓരോ വർഷവും ഞങ്ങൾക്ക് ഒരു പട്ടോലപ്പെട്ടിയുണ്ട്. പട്ടോലപ്പെട്ടി എന്നാൽ ചെമ്പിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഓരോ വർഷവും മിനിറ്റ്സ് ഉണ്ട്. കുളിച്ചുകൂടാൻ എല്ലാവർക്കും ആവില്ല. നമ്പ്യാറോ നായരോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ അന്നത്തെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട താഴ്വഴികളിൽപ്പെട്ട പുതുതലമുറയിലെ ആൾക്കാരാണ് അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ കാലുമരയും വെക്കുക. എന്ന് വെച്ചാൽ അവർ നമ്മൾ കാണിക്ക ദേവന് സമർപ്പിച്ച്, ഇതൊക്കെ ഒരു ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങുകളാണ്. വളരെയേറെ കോംപ്ലിക്കേറ്റഡായ ചടങ്ങുകളാണ്. പൊതുവെ ബാക്കി ക്ഷേത്രങ്ങളിലോ വേറെ ആരാധനകളിലോ കാണുന്ന തരത്തിലുള്ള ഒരു ചടങ്ങുകളല്ല ഇത്. പണ്ട് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും പ്രകൃതിജന്യമായ സാധനങ്ങൾ മാത്രം നമ്മൾ ആ ഒരു രീതിയിലാണ്. വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ശുദ്ധമായ പ്രകൃതിയിൽ. ഈ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണ രീതി അതാണ്. മെയിനായി ചക്കയുണ്ട്. ഏത് ഐറ്റങ്ങളായാലും എല്ലാ വിഭവങ്ങളും നമ്മുടെ നാടൻ ഇനങ്ങളാണ്. നമ്മൾ ആരോഗ്യത്തിന് പറ്റുന്ന വസ്ത്രരീതിയും ആ രീതിയിലാണ്. അപ്പോൾ ഈ പട്ടോലപ്പെട്ടിയിലുള്ള ഒരു നമ്മൾ ഓരോ മിനിറ്റ്സ് പോലെ രേഖപ്പെടുത്തുന്നു. അപ്പോഴത്തേക്ക് ഓരോ വർഷവും വരുന്ന ആൾക്കാരുടെ പേരുകളുണ്ട്, അവരെ തറവാട്ട് പേരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നതും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാളിനുള്ള നിലക്ക് കാരണവറാവുന്നു. കാരണം പണ്ടത്തെ കാരണവർ മരുമക്കൾ സിസ്റ്റത്തിൻ്റെ തറവാടുകളിൽ വന്ന ആ ഒരു സിസ്റ്റം ഇതിലേക്കും കൈമാറി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു ഉത്സവം തുടങ്ങുന്നത് ഞങ്ങളിലൂടെയാണ്. ആദ്യം കലശവെള്ളം തളിച്ചതിന് തുടങ്ങും നെയ്. എന്നുവെച്ചാൽ നമ്മളൊരു പോരാളി എന്ന നിലക്കുള്ള ഒരു കൺസിഡറേഷനാണ് ഞങ്ങൾക്ക് തന്നത്. പണ്ട് കാലത്ത് അനുവദിച്ചു തന്ന ആ രീതിയാണ്. ഓരോ ജാതി ഓരോ മതങ്ങൾക്കും അതിൻ്റേതായ ചില ഓരോ ഇതുണ്ട്. അതിൽ ഞങ്ങൾ ഒരു പോരാളി എന്ന നിലക്ക് ആ ഒരു നായർ ഇത് നല്ല കൺസിഡറേഷൻ തന്ന് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുപോയി നെയ്യ് ആടുന്നു. അതിനുശേഷം വെള്ളനീര് വരുന്നു. ഓരോന്നും വരുന്നത് അതിന് ഘട്ടം ഘട്ടമായി വരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ആ ഒരു ശിവലിംഗത്തെ സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കിയതിന് ശേഷം ആദ്യം കലശവെള്ളം തളിക്കുന്നു. അതിനുശേഷം വരുന്നത് ഞങ്ങളുടെ നെയ്യാണ്. അത് നേരിട്ട് നമ്പൂതിരി വാങ്ങിയിട്ട് അഭിഷേകം ചെയ്യുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആഴ്ചയിൽ രണ്ട് നിഗൽക്കൂടൽ എന്ന് പറഞ്ഞ ഒരു അതും ഒരു പ്രത്യേകതയാണ്. ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് വെറും രണ്ട് വിളക്ക് മാത്രം കത്തിച്ച് വെച്ച് പോകേണ്ട വേഷമുണ്ട്. അത് വൃത്തിയോടെ ധരിച്ച് ചൂരൽ ധരിച്ച് ഞങ്ങൾ നിരയായിട്ട്. അതുമാത്രമല്ല, കാരണം ഒരു രണ്ട് വാഴയില തുണ്ട് തരും. അത് നമ്മൾ എക്സ് എന്നുള്ള അകതിയിൽ അവിടെ നിലത്ത് വെച്ച് നിലത്തിരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത്, ഒരു എക്സ് ചെറിയ വാഴയില തുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഞങ്ങൾ കുളിച്ചു കൂടുന്നത് മുതൽ നെയ്യ് അഭിഷേകം ചെയ്യുന്നവരെയുള്ള അതൊരു ശ്ലോകമായിട്ട് ഒരു പാട്ടിൻ്റെ രൂപേണ കാരണവ ചൊല്ലുന്നു. ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പലപ്പോഴും ഈ നിയോഗം വരും. ചിലവർക്ക് ചിലവർ വയലുണ്ടാവും, ചിലവർ തുള്ളി. ആകെ ആ സമയത്ത് രണ്ടോ മൂന്നാൾ പിടിച്ചാലും അവരെ ഇതാവില്ല. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പിന്നെ നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴിയടുപ്പിലെ വെണ്ണീരാണ്, നമ്മൾ ചാരമാണ് ഞങ്ങളുടെ ഭസ്മം. അത്രയും വർഷം മുമ്പുള്ള ചിട്ട നമ്മൾ സിസ്റ്റമാറ്റിക്കായി ഇപ്പോഴും തുടരുന്നു. ഇനിയുള്ള തലമുറക്ക് നമ്മൾ കൈമാറുന്നു. അന്ന് നമ്മൾ നെയ്യഭിഷേകം കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കില്ല, നമ്മൾ മടങ്ങും. ഞങ്ങളുടെ കഴിഞ്ഞു. ഈ നെയ്യഭിഷേകം കഴിയുന്നതോടെ നമ്മൾ നെയ്ക്കിണ്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ ചൂരൽ തെരിയ കൊണ്ടുപോകും. വാഴപ്പോള കൊണ്ട് കെട്ടിയ തെരിയ, ആ തെരിയയുടെ ഔട്ടർ ലെയർ അഴിച്ച് ആ ചൂരലിന് ചുറ്റി മുരടിയും ഈ ചൂരലും എടുത്തിട്ട് നമ്മൾ മടങ്ങുന്നു. ഈ ചൂരൽ നമ്മൾ അടുത്ത വർഷം മാത്രമാണ് ഈ നമ്മൾ ഈ ഇത് അഴിച്ചെടുക്കുക. ഈ വാഴേൻ്റെ പോള കൊണ്ട് ചുരുട്ടി മടക്കി വെച്ചത് പൂജാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പൂജാ റൂമിൽ വെക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു അരിഞ്ഞുരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ വീട്ടിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. ഇതോടെ ഒരു ഘട്ടം പൂർണ്ണമായി.
1: കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വിശേഷങ്ങളാണ് ഇപ്പോൾ കേട്ടത്.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം, ലീന നാൽപ്പാടി എഴുതിയ കവിത അമ്മ, ആലപിക്കുന്നത് ശ്രീരേഖ സുഭാഷ് കോളയാട്, ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം, മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന ഗാനം കൊട്ടിയൂർ പെരുമാൾ, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 ഗാനലയം, 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഉള്ളൂരിൻ്റെ കവിത ഓമിനെ നീയുറങ്ങ്, ആലപിക്കുന്നത് ദേവിക രാജീവ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ഗാനതരംഗം, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 താരസ്വരം, 10:00 വളയം, ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 പ്രിയരാഗം, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീതരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 ചാരുകസേര, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: रूपेण एकं वृक्षं रोपितवान्। आकाशवाण्या सह सम्भाषमाणः डॉक्टर मुरुगनः नागरिकेभ्यः आह्वानं कृतवान् यत् ते पर्यावरणस्य रक्षणस्य प्रतिज्ञां कुर्वन्तु। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिनोः द्वित्री दिवसयोः मध्ये मध्य अरब सागरस्य केषुचित् अधिकेषु भागेषु समग्रेपि गोवा प्रदेशे महाराष्ट्रस्य आन्ध्रप्रदेशस्य कर्नाटकस्य च केषुचित् भागेषु तमिलनाडु राज्यस्य अवशिष्टेषु भागेषु तथा पूर्वोत्तर राज्याणां केषुचित् भागेषु दक्षिण पश्चिम प्रावृतः आगमनाय परिस्थितयः अनुकूलाः सन्ति। पुरुषाणां अष्टादश वयस्यः एशिया कप हॉकी प्रतियोगितायाः उपान्त्यस्पर्धायां भारतेन पाकिस्तान दलं 5-3 अंक अंतरालेन पराजितम्। जापान इदं अपरतः महिलानां अंडर 18 एशिया कप प्रतियोगितायाः उपान्त्यस्पर्धायां चीन देशेन भारतीय दलं पराजितम्। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഹരിതഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിതഭാവിയിലേക്ക് ലോകമൊന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
6: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള

0: പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
1: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94, രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്, 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകടസമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 28 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി

കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കഴിഞ്ഞ ദിവസം കാർഷിക ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ കൃഷിരീതികളും നമ്മളോട് പങ്കുവച്ചത് പുറക്കളത്തുള്ള അക്ബർക്കയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പം ഗൾഫിലായ സമയത്ത് പോലും ഞാൻ 365 ദിവസം ഒരു വർഷം ജോലി ചെയ്യുന്നുണ്ട്. അതും ഒരു 10 ഗവൺമെൻറ് എൻ്റെ സർക്കാർ ജോലി ഒരു 6 മണിക്കൂർ, അത് കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ട് ടൈം എന്ന എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഒരു 8-9 മണിക്കൂർ 10 മണിക്കൂറുകളിലും ഞാൻ ജോലി ചെയ്യും. ചെയ്തിട്ട് സാധാരണ ഭക്ഷണം, അതായത് ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. ഈ മറ്റുള്ള ഇറച്ചിയും മീനും കൂടുതലൊന്നും കഴിക്കാതെ നമ്മളുണ്ടാക്കിയ, നമ്മൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതായത് ഞാൻ ഉണ്ടാക്കിയ സാധനം ഇത് പിടിച്ചോ, അവർ കഴിക്കുമ്പോൾ അവർ നമ്മൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സുഖം, ആ അനുഭൂതി കിട്ടണമെങ്കിൽ നിങ്ങൾ കൃഷിരംഗത്ത് തന്നെ ഇറങ്ങണം. അതുമാത്രം നിങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. ഒരു ജോലി, ആ അത് ഇന്നേ ജോലിയല്ലേ ഇന്നേതല്ലേ അതെനിക്ക് പറ്റില്ല അങ്ങനെ പാടില്ല. ഞാൻ ഒരു വിധം തെറ്റില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ പറ്റെന്താ, ഞാൻ ഇന്നും ചാണകത്തിൻ്റെ വെള്ളത്തിൽ ദിവസം കുളിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ആ അയാൾ ഇതെല്ലാം ചെയ്യുന്നല്ലോ, മക്കൾ പറയും ആ അത് കൃഷിക്കാരനാണ്, മറ്റുള്ളവർ പറയുന്ന അതൊന്നുമില്ല, അവർക്കും അഭിമാനമാണ്. അവർ അഭിമാനിക്കുന്നത് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന ജോലി കൊണ്ടല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിലാണ് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ട്. അതായത് അവർക്കൊരു അഭിമാനം, ആ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചാനലിലും മറ്റും കാണുമ്പോൾ ആ എൻ്റെ പാപ്പിയാണ്. അത് പറയാനുള്ളൊരവസരം ഇത് ഈ മണ്ണാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഈ ഭൂമി. അതുകൊണ്ട് നിങ്ങളും ഒരു രീതിയിലും ഇതിൽ നിന്ന് പിന്മാറുന്നുള്ള അഭിപ്രായക്കാരൻ. നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. പുതിയ തലമുറ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നാളെ, അതായത് ഈ മണ്ണാണ് നമുക്കുള്ള ഭക്ഷണം നമുക്ക് തരുന്നത്. നിങ്ങളുടെ കാശ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങളെ അന്നദാതാവ് മണ്ണ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ. കൃഷിരീതി വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശീമക്കൊന്ന, ശീമക്കൊന്നയുടെ ഇല, പിന്നെ പച്ചച്ചാണകം, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് അത്ര ഇല്ല, എന്നാലും കുറച്ച് എല്ലുപൊടി, പിന്നെ ഇതിൻ്റെയൊക്കെ സ്ലറി ഉണ്ടാക്കുന്ന സമയത്ത് ഗോമൂത്രം, ഇത് ഗോമൂത്രം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളായി. പിന്നെ ഇതിൻ്റെ സ്ലറി മണം ഒന്ന് മാറിക്കിട്ടുക, കുറച്ച് ശർക്കരയിടും. ഇതിൻ്റെ ലായനി നല്ല കട്ടിൽ ഡ്രമ്മിൽ അടച്ച് വെച്ച് ഒരു 10-15 ദിവസമാകുമ്പോഴേക്ക് നല്ല കൊഴുപ്പായി കിട്ടും. അത് കുറച്ചെടുത്ത് ഒരു കപ്പെടുത്ത് ഒരു ബക്കറ്റിലൊഴിച്ച് അത് മിക്സ് ഡയല്യൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല. കാരണം നല്ല, നിങ്ങൾ ചെയ്തു നോക്ക്, എപ്പോഴെങ്കിലും മനസ്സിലാവും അതിൻ്റെ ഗുണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള കൂട്ടർക്ക് മറ്റേ രാസവളമൊക്കെ കുറച്ച് NPK ഉണ്ട്, അത് ജർമ്മനിയുടെ വരുന്നുണ്ട്, എല്ലാ ന്യൂട്രിയൻസിനും അടങ്ങിയ, 150 രൂപ മറ്റുമാണ് വില. അത് വേറെ ചെറുത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം, വേറൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ പക്ഷേ വെള്ളത്തിന് ഒഴിവാറ്, വെള്ളം മസ്റ്റാണ്, സൂര്യപ്രകാശം മസ്റ്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ശീമക്കൊന്നേൻ്റെ ഇലയൊക്കെ നിങ്ങൾ ചെടിയുടെ ഗ്രോ ബാഗിലും മറ്റും ഇതിങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും മണ്ണിൽ. മണ്ണിൽ അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. കൃഷിഭവൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കക്കിരിയും മറ്റേ പച്ചക്കറികളെല്ലാം കൊണ്ടു കൊടുക്കും. പച്ചക്കറികളെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് 25 രൂപ കിട്ടുന്ന സാധനത്തിന് എനിക്ക് 40 രൂപ തരും. ആ 40 രൂപയുള്ള സാധനത്തിന് അവിടെ എത്തേണ്ട താമസങ്ങളും ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അതിലൊക്കെ ഒരു 10 രൂപ കൂട്ടിയിട്ട് അവർ വിൽക്കുകയാണെങ്കിലും ആ സാധനം നല്ലതായിരിക്കും, അവർക്കറിയാം ഞാൻ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കും. അപ്പോൾ അത് നല്ല മാർക്കറ്റ് കിട്ടും. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ, ഈ രോഗികളുണ്ട്, കിഡ്നി പേഷ്യൻ്റ് മറ്റേ അങ്ങനെ രോഗികൾ, അവർക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പച്ചവളക്, തക്കാളി, അത് ഇതൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പച്ചക്കറിയെ പറ്റി. അപ്പോൾ ഞാൻ അത് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്കതൊരു ഉപകാരമായില്ലേ, വളരെ സന്തോഷം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതുതലമുറ കേട്ട് കാണും. പക്ഷെ പുതുതലമുറ ചെയ്യേണ്ടത് പറഞ്ഞാൽ നാളെ നമുക്ക്, ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ റിട്ടയർമെൻറ്റായി, ഇപ്പം ബോണസിലാണ് ഓടുന്നത്, നമുക്ക് ശേഷം ഈ ഭൂമിയിലെ കാവൽക്കാർ അവരാ. അപ്പോൾ അവർ ചെന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളിത് ചെയ്ത് നോക്ക്, അപ്പോഴാണ് ഇതിൻ്റെ

0: മധുരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മണ്ണിൻ്റെ മധുരം, മണ്ണിനൊരു മധുരമുണ്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മണ്ണിലിറങ്ങണം. മൊബൈലിലും മറ്റും നിങ്ങൾ കണ്ടതൊന്നല്ല സമയം പോകുന്നത്. മണ്ണിലിറങ്ങിയിട്ട് നിങ്ങൾ വിയർപ്പ് ഒഴുക്കി അതിനുശേഷം ഒന്ന് നല്ല വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉറക്കമുണ്ട്. ശരീരം അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിൻ്റെ സുഖം നിങ്ങൾ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം തടർന്ന് വീണ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അതിന് പറ്റിയൊരു കാലാവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ജൈവ രീതിയിൽ തന്നെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ ആ തണുപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ രാസവളുപയോഗിച്ചൊരു മണ്ണിലാണ് നിങ്ങളുടെ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുതരം പ്രത്യേകം ഉറങ്ങാൻ പറ്റാതെ ഒരു പുകച്ചൊരു ശരീരത്തിനുണ്ടാവും. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ വീടെടുക്കണം. ആ ചുറ്റും ജൈവവളം തന്നെ ഉപയോഗിക്കണം. പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഉൽപാദനം കൂടുമെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് സമാധാനം കിട്ടും. പക്ഷേ ഒരു ഏവറേജ് ഉൽപാദനം കിട്ടുകയും ചെയ്യും, തെറ്റില്ലാതെ. അതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിലിറങ്ങുക. പുതിയ തലമുറ ഏതായാലും ഞങ്ങളൊക്കെ ഈ ഇതിന് എത്ര കാലം ജീവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാതെ നിങ്ങൾക്ക് ഇനി ഭക്ഷണം ഇവിടുന്ന് കിട്ടും, അതിങ്ങൾ ചിന്തിക്കണ്ടേ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആവശ്യം പോലെ മാങ്ങിയും ചക്കയും മറ്റു ഇതൊക്കെ ഉണ്ട്. എൻ്റെ മക്കൾ വന്ന് ഓടിക്കൊന്ന് വന്നിട്ട് അത് പറിച്ചെടുത്തെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ചന്ദ്രക്കാരൻ വാങ്ങിയിട്ടുണ്ട്, നാട്ടിലിപ്പോൾ വേറെ ഇടിയില്ല. ഈ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി, അതിൻ്റെ രുചി ഞങ്ങൾക്കറിയാം. അത് ഞാൻ കൊടുത്തിട്ട് മറ്റുള്ള വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിൻ്റെ രുചി അതും അറിയാം. ഇതിൻ്റെ കീഴിലായിരിക്കും കുട്ടികൾ മുഴുവനും. എത്ര കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിലും ഈ നാട്ടു മാവിൻ്റെ കീഴിൽ കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടാവും എപ്പോഴും. അത് നിങ്ങൾ പഴയ തലമുറയും കണ്ടിട്ടുണ്ടാവും, പുതിയ തലമുറയും കണ്ടിട്ടുണ്ടാവും. നിങ്ങളും അതേ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എത്ര മാങ്ങ ഉണ്ടെങ്കിലും നാട്ടു മാങ്ങ ഉണ്ടെങ്കിലും എടുത്ത് കയ്യിലെടുത്ത് നിങ്ങൾ തിന്നൂലേ? അത് എങ്ങനെയാണ് ഉണ്ടാകുക? അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുപോലെ കഴിയുന്നതും നിങ്ങൾ ഈ വംശനാശം സംഭവിക്കുന്ന മരങ്ങളും മാവുകളും പഴവർഗ്ഗങ്ങളെല്ലാം സൂക്ഷിക്കുക. കാരണം നാളെ നമുക്കത് ഒരു ഓർമ്മയില്ലാതായിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് പുസ്തകത്തിന് മാത്രം വായിക്കും, ആ ഇന്നേ മരം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുക, എൻ്റെ വീട്ടിലതുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുണ്ട്, കരയുമുണ്ട്, അമ്പായമുണ്ട്, ഞാവലുണ്ട്. ഇതൊക്കെ പറയാൻ എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നു? അത് അവിടെ ഉള്ളതുകൊണ്ടല്ലേ, ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? അതുപോലെയുള്ള ഒരു പ്രകൃതി സംരക്ഷണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങൾ നോക്കുക, ഇതൊക്കെ വെച്ചിട്ട് ഈ മരങ്ങളുടെ ഇടയിൽ നിങ്ങൾ ചെറിയൊരു വീട്, ഒരു ഒതുക്കിയ വീട് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും കുടുംബമായിട്ട് താമസിക്കുമ്പോഴുള്ളൊരു സുഖമോ, നിങ്ങൾ ഫ്ലാറ്റിൽ പോയാലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് താമസിച്ച് കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അത്രയും മനോഹരമാണ്, അത് ആസ്വദിച്ച് ജീവിക്കുന്ന കൂട്ടൊക്കെ അത് മനസ്സിലാവും. അത് നിങ്ങൾ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത് മക്കളെ, നിങ്ങളത് ചെയ്തിരിക്കണം. എൻ്റെ ഭാര്യയുണ്ട്, നല്ല ആരോഗ്യവതിയാണ്, കാരണം എൻ്റെ കൂടെ തന്നെയല്ല താമസിക്കുന്നത്.
1: ആ
0: ഫിറോസ് ആണ് പേര്, പുത്തമ്പറ്റിൽ ഫിറോസ ഫുറക്കളാണ്. അവന് മകൻ, മൂത്ത മകൻ അൻഷാദ്, അവനിപ്പോൾ കർണാടകയിൽ ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ മകൻ ഗൾഫിലുണ്ട്. പിന്നെ ഒരു മകൻ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. മകളിപ്പോൾ ബി എഡ് കഴിച്ചിട്ട് ടീച്ചറിൻ്റെ ഒരു ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിനോട് താല്പര്യമുണ്ട്, എല്ലാവരും ഇത് സംരക്ഷിക്കണമെന്നുണ്ട്. ഒരു കുട്ടിയും വേണ്ടാന്ന് പറയില്ല. ഒരു ഒരു ഒരു മക്കളും ഇതിനോട് എതിരായിട്ടുള്ള അഭിപ്രായമില്ല, എല്ലാവർക്കും സന്തോഷമുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളും അതേപോലെയാണെങ്കിൽ എനിക്കും നല്ലതല്ലേ, നിങ്ങളും എൻ്റെ മക്കൾ തന്നെയല്ലേ. അതുകൊണ്ട് അത്ര രീതിയിൽ എൻ്റെ മക്കളെ പറ്റി ഞാൻ പറഞ്ഞ്, കുടുംബത്തെ പറ്റിയും പറഞ്ഞ് വളരെ സന്തോഷം എനിക്കുണ്ട്.
1: ഇപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ നല്ല നല്ല വിളകളും
0: ഞാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്, പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും അവരെ പുറകെ തന്നെയുള്ളത്. ഇപ്പോൾ ഞാൻ പല കൃഷി ഓഫീസർമാരും മറ്റുള്ളവരെല്ലാം അതേ കർഷകരെല്ലാം പുറകെ തന്നെ ഞാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏതായാലും
1: നന്ദി,
0: നമസ്കാരം.

മിക്കവാറും കർഷകർക്കെല്ലാം ഏറെ സുപരിചിതമായ പേരായിരിക്കും കാന്തല്ലൂർ വട്ടവട മേഖലയിലെ വെളുത്തുള്ളി. പലരും മലപ്പൂണ്ട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള വെളുത്തുള്ളിയാണ് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി. ഔഷധഗുണവും ഏറെയാണ്. ഇത് മാത്രമാണ് ഇന്ത്യയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഒരേയൊരു വെളുത്തുള്ളി ഇനം. ചൈന വെളുത്തുള്ളിയേക്കാൾ വലിപ്പം കുറവും ദൃഢതയുമുള്ള വെളുത്തുള്ളിയാണ് ഇത്. കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ പരമ്പരാഗത രീതിയിൽ അടുക്കള ഭാഗത്ത് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഉണക്കുന്നതിനാൽ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഒരേക്കറിൽ 300 കിലോ വെളുത്തുള്ളി വരെ ലഭിക്കും. 100 മുതൽ 130 വരെ ദിവസമാണ് വിളവെടുപ്പ് കാലം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് വട്ടവട, കാന്തല്ലൂർ, മൂന്നാർ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ വിളയുന്ന വെളുത്തുള്ളിക്ക് തൈലത്തിന്റെ അളവിലും ഗന്ധത്തിലും മറ്റു പ്രദേശങ്ങളിൽ വിളയുന്നതിനേക്കാൾ ഗുണമേന്മയേറെയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ പോലും സവിശേഷമായ സ്ഥാനമാണ് ഇതിനുള്ളത്. ഭൂമിയുടെ ഘടനയുടെയും മറയൂർ മലനിരകളിലെ മാത്രം പ്രത്യേകതയായ നൂൽമഴയിലും വിളയുന്നതിനാൽ മറ്റു വെളുത്തുള്ളിയേക്കാൾ കൂടുതൽ സൾഫൈഡുകൾ, ഫ്ലേവനോയിഡ്സ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അണുബാധ, പ്രമേഹം, ക്യാൻസർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ, രക്തധമനികളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലിസിൻ ഈ വെളുത്തുള്ളിയിൽ സമൃദ്ധം. അഞ്ചുനാട് വട്ടവട കാന്തല്ലൂർ വെളുത്തുള്ളി ഉൽപ്പാദക കർഷക സംഘമാണ് ഭൗമസൂചകത്തിന്റെ രജിസ്റ്റേർഡ് ഉടമകൾ. കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ 400 വർഷത്തിലധികമായി കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി കൃഷി നടത്തിവരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചുനാടൻ ഗ്രാമങ്ങളിൽ വെളുത്തുള്ളിയിൽ നിന്നും ഔഷധ നിർമ്മാണം നടന്നിരുന്നതിനും വ്യക്തമായ രേഖകളുണ്ട്. ഇന്ന് വിവിധ മരുന്ന് കമ്പനികൾ തങ്ങളുടെ മരുന്ന് നിർമ്മാണത്തിനായി ആശ്രയിക്കുന്നത് വട്ടവട, കാന്തല്ലൂർ മേഖലകളിൽ വിളയുന്ന വെളുത്തുള്ളിയെയാണ്. സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന മേട്ടുപ്പാളയം, ആന്ധ്ര, മഹാരാഷ്ട്ര വെളുത്തുള്ളികൾ എരിവ് കുറഞ്ഞതും ഔഷധഗുണം

0: രോഗമൊഴിച്ചാൽ മറ്റു രോഗങ്ങളൊന്നും കൃഷിയെ ബാധിക്കില്ല. വിളവെടുത്ത ശേഷം പുകയത്തിട്ടുണക്കിയ വെളുത്തുള്ളിക്കാണ് ഔഷധ കമ്പനികൾക്ക് ഏറെ പ്രിയം. ഗുണമേന്മയുള്ള ഈ വെളുത്തുള്ളിക്ക് ഭൗമസൂചിക പദവിയുണ്ടെങ്കിലും കേരളത്തിലെ വിപണികളിൽ ഇത് പൊതുവെ എത്താറില്ല. എന്നാൽ തമിഴ്നാട്ടിലെ വടുകുപെട്ടി, മേട്ടുപ്പാളയം വിപണികളിൽ കർഷകന് നല്ല വില ലഭിക്കാറുണ്ട്. അതിനാൽ കാന്തല്ലൂരിലെ ഭൂരിഭാഗം കർഷകരും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ മാർക്കറ്റാണ്. പൊതുവെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന വെളുത്തുള്ളിയെ അപേക്ഷിച്ച് ഇതിന് പുകനിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരുള്ളിക്ക് 20 മുതൽ 40 ഗ്രാം വരെ തൂക്കമുണ്ടാകും. 6 മുതൽ 8 ഗ്രാം മാത്രം തൂക്കം വരുന്ന ചെറിയ ഉള്ളികളും കാണപ്പെടാറുണ്ട്. ഒരുള്ളിയിൽ ഏകദേശം 7 മുതൽ 25 വരെ അല്ലികൾ ഉണ്ടാകും. ചിലപ്പോൾ ഒറ്റ അല്ലി മാത്രമുള്ള ഉള്ളികളും കണ്ടുവരുന്നു. ഇതിനെ ഒറ്റപ്പുണ്ട് എന്ന് പറയും. ഒറ്റപ്പുണ്ടിന് ഔഷധവീര്യം കൂടുതലുണ്ടെന്നാണ് വിശ്വാസം. തന്മൂലം ഇതിന് വിലയും കൂടുതലാണ്. നേരത്തെ പറഞ്ഞ മലയപ്പൂണ്ട്, സിംഗപ്പൂർ പൂണ്ട് എന്നീ രണ്ടിനങ്ങളുടെയും ഉള്ളിയുടെ പുറംതൊലിയിൽ ഇളം ചുവപ്പ് രാശിയുണ്ടാകും. പുകയേൽപ്പിച്ച് സൂക്ഷിക്കുന്നതിനു മുൻപ് ഈ ചുവപ്പ് നിറം കൂടുതൽ തെളിഞ്ഞു കാണാം. തൊലിയിൽ ചുവപ്പു നിറത്തിലുള്ള നേരിയ വരകളും കാണാം. വെളുത്തുള്ളിയുടെ വലിപ്പമനുസരിച്ചാണ് പൊതുവെ കമ്പോളത്തിൽ വില നിശ്ചയിക്കാറ്. അതിനാൽ ഗ്രേഡ് ചെയ്താണ് വെളുത്തുള്ളി കമ്പോളത്തിലെത്തിക്കുന്നത്. മലയപ്പൂണ്ട് വിത്തിട്ട് 100 മുതൽ 120 ദിവസം കൊണ്ട് വിളവെടുക്കാം. ഏക്കറിന് 2800 മുതൽ 3100 കിലോയാണ് ശരാശരി വിളവ്. എല്ലാ പ്രക്രിയകൾക്കും ശേഷം പുകയത്ത് ഉണക്കി സൂക്ഷിക്കുന്ന വെളുത്തുള്ളികൾ തണ്ടോടുകൂടിയ കെട്ടുകളായി കാന്തല്ലൂരിലെയും വട്ടവടയിലെയും കടകളിൽ വാങ്ങാൻ ലഭിക്കും. പൊതുവെ കാന്തല്ലൂർ മേഖലയിലെ പെരുമല, പുത്തൂർ, ഗുഹനാഥപുരം, കുളച്ചുവയൽ, കീഴാന്തൂർ, കാന്തല്ലൂർ എന്നീ ഗ്രാമങ്ങളിലെ കർഷകർ 200-ൽ അധികം പാടത്ത് എല്ലാ വർഷവും വെളുത്തുള്ളി കൃഷി നടത്താറുണ്ട്. ഒപ്പം തന്നെ കോവിലൂർ, കൊട്ടാക്കമ്പൂർ, ചിലന്തിയാർ, പഴത്തോട്ടം, ഊർക്കാട് എന്നീ പ്രദേശങ്ങളിലും വെളുത്തുള്ളി കൃഷി സുലഭമാണ്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
3: Galton Cross College of Interior Designing, Degree, Diploma, Interior Designing കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. Let good changes start from here. Galton Cross College of Interior Designing, University Study Center, near Police Club, Thavakara Road, കണ്ണൂർ. ഫോൺ 9747411174.
4: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു.

ഏഴ് എട്ട് ഒൻപത് പത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ, എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547902020.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के top 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബീഹാർ ഹോ, ജനസംഖ്യകി കാ പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഔർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസംഖ്യകി കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്തമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4-ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
4: 1 ജൂൺ സെ 4 ജൂൺ കെ ദൗറാൻ ജോ കി കൽ തക് അമേരിക്ക തരഫ് സെ എക് ടീം യഹാൻ ആയി തി ഉൻകെ നെഗോഷിയേഷൻസ് കെ ലിയേ ഓർ യെ ജൈസ കി ആപ്നെ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ जो जारी किया गया कि यह बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോംസ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫല പ്രഖ്യാപനത്തിനുശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം.

നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇനി സർഗജാലകത്തിൽ ലീന നാൽപ്പാടി എഴുതിയ കവിത അമ്മ, ആലപിക്കുന്നത് ശ്രീരേഖ സുഭാഷ് കോളയാട്.

ലീന നൽപ്പാടി എഴുതിയ അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീരേഖ സുഭാഷ് കോളയാട്. സർഗജാലകത്തിൽ ഇനിയൊരു ലളിതഗാനമാണ് ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്നത്.

0: പ്രകാശ
1: ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. മല്ലിശ്ശേരി നാരായണ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന ഗാനം കേൾക്കാം, കൊട്ടിയൂർ പെരുമാൾ.

ಶಿವ ಶಿವ ಶಿವ ಶಿವ ಶಂಕರನೇ ವಿಶ್ವವಿರಾಜಿತ ಮೂರ್ತೇ ವಿಶ್ವ

0: ವಿಶ್ವನಾಥ ನಮೋಸ್ತುದೇ.
1: മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
2: സർഗജാലകം.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ. മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.

0: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ആദ്യം പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിയ കാർത്തിക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ലഘു പ്രഭാഷണം നടത്തുന്നു. പ്രഭാഷണത്തിന് ശേഷം നമുക്ക് മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാരുടെ പരിപാടികൾ ശ്രവിക്കാം.
1: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് നിയ കാർത്തിക. ടുഡേ ഈസ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. It is celebrated on June 5th every year. Our earth is our home. We get air, water, food and trees from the earth. But our earth is in danger because of pollution and cutting down trees. We are small, but we can do big things to help plant trees, air, save water, don't throw waste, love animals and birds. Let us promise today that we will keep our school, home and earth clean and green.

0: എളമ്പാറ സൗപർണിക കുടുംബശ്രീയിലെ കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർഭാഗം കേൾക്കാം.
1: ആദിഷ്
2: എന്തോ പറയുന്നുണ്ട്. ആദിഷ്
1: കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നു പറഞ്ഞത്.
2: എന്താ പറഞ്ഞത്? അറ്റാക്ക് വന്ന് ചാവും. അത്രയും പേടിയുണ്ട്? എന്തിനാ പേടി?
1: ഒന്നുമില്ല, പക്ഷെ ഇവിടെ ആയതുകൊണ്ടായിരിക്കും. അല്ലാതെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന ആൾക്കാരാ.
2: എന്താ പ്രശ്നം? ഇപ്പൊ എന്നെ കണ്ടോണ്ടാണോ, മൈക്ക് കണ്ടോണ്ടാണോ, ഇവിടെ ആയതുകൊണ്ടാ? അങ്ങനെയൊന്നുമില്ല.
1: സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം
2: പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്റ്റേജ് പ്രോഗ്രാം എന്തൊക്കെയായിട്ടാ?
3: ഞാൻ മോണാക്ടിനെ നോക്കുള്ളൂ.
2: ആ
3: പതിനോത്തിരി.
2: പിന്നെ മോണാക്റ്റും
3: ഡാൻസും.
2: ഡാൻസും പാട്ട്? പാട്ടില്ല. കഥ? അതുമില്ല. എഴുതുവോ?
4: ഇല്ല.
2: എഴുതൂല്ല. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: ഇനി ഏഴിലേക്ക്.
2: ഏത് സ്കൂളില്?
4: തിരൂർ.
2: ഓക്കെ, അപ്പൊ ഇനി ഏഴാം ക്ലാസ്സിലേക്ക്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ?
3: മോണാക്ട്.
2: കോൺഫിഡൻ്റ് അല്ലേ? കോൺഫിഡൻ്റ് ആണ്. ചെയ്തൂടെ? ഓക്കെ.
5: നമസ്കാരം. സാന്നിധ്യം കൊണ്ട് സദസ് സമ്പന്നമാക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങളോട് ഞാൻ ഇന്നലെ പഠിച്ചു വരാൻ വേണ്ടി പറഞ്ഞ ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ടോ? സോറി ടീച്ചർ, പഠിക്കാൻ കുറച്ച് ലൈറ്റായി പോയി. എന്നാൽ എല്ലാവരും നാളെ പഠിച്ചിട്ട് വരണം. ഷോ, ബെല്ലടിച്ചല്ലോ. ഇനി എന്തായാലും പാട്ടെടുക്കാൻ കഴിയില്ല. അപ്പം എന്നാൽ നാളെ എല്ലാവരും പഠിച്ചിട്ട് വരിക. ഓ ഷിറ്റ്, നാളെ ഇന്ന് പഠിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോണല്ലോ. ആ അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയോട് വെച്ചേക്കാം. അമ്മേ, അമ്മ എനിക്ക് രണ്ടിൻ്റെ ഗുണന പട്ടിക പറഞ്ഞു തരുക. പിന്നെന്താ മോനെ, ഞാൻ പറഞ്ഞുതരാലോ. ഇതാ കേട്ടോ. ആ സാറേ, ഇന്നലെ നാളെ കല്യാണമാവല്ലോ ചെക്കൻ്റെ. ഓ ഒരു രണ്ട് രണ്ട് ആയി മൂര് രണ്ട് നാല്. ഓശോ, ഈ അമ്മക്കൊന്നും അറിയില്ല എന്തൊരു ഇതാ. ആ മേലെ ഏച്ചിണ്ട്. അതിനോട് വയ്ക്കാം. ഏച്ചി ഏച്ചി ഏച്ചി ഏച്ചി എനിക്ക് രണ്ടിൻ്റെ ഗുണന പട്ടിക പറഞ്ഞുതരുമോ? പിന്നെന്താടാ, ഞാൻ പറഞ്ഞുതരാ. എന്നാ കേട്ടോ, ഒരു രണ്ട് രണ്ട് തെയ്തേ തെയ്തേ ഒരു രണ്ട് രണ്ട്. ഓ ഇവളൊരു ഡാൻസ് ഭ്രാന്ത്. ഞാൻ അമ്മമ്മയോട് ചോദിച്ചോളൂ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമ. ഓ സന്ധ്യ ആയില്ല തുടങ്ങി. അമ്മമ്മേ, രണ്ടിൻ്റെ കൊണ്ണ പട്ടിക പറഞ്ഞുതരുമോ? പിന്നെന്താ മോനെ, ഞാൻ പറഞ്ഞുതരാലോ. എന്നാ കേട്ടോ, ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല്. ഓ അമ്മമ്മ പറഞ്ഞിരുമ്പത്തേക്ക് നാളെയോ? ദേ അച്ഛൻ വരുന്ന്. പാമ്പുകൾക്ക് മാളമില്ല, പറവകൾക്ക് ആകാശമില്ല, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അച്ഛാ മണ്ണിലല്ല, നമ്മൾ റൂമിലിടന്തരാ. അച്ഛൻ രണ്ടിൻ്റെ കൊണ്ണ പട്ടിക പറഞ്ഞു തരുവ. അപ്പം പിന്നെന്താ മോനെ, ഞാനില്ലേ, ഞാൻ പറഞ്ഞുതരാലോ. ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് അമ്മേ. നന്ദി, നമസ്കാരം. ഈ സമയത്ത് കുട്ടികളെ നോക്കാൻ പോയാത്ത പേരൻസിനുള്ളൊരു
2: അവർക്കുള്ളൊരു ഉപദേശം ഡ്രാമ രൂപത്തിൽ ചെയ്തു ഇല്ലേ, ഒറ്റക്ക് കാണിച്ചു കൊടുത്തു. ഇതിപ്പോ ആരാ പഠിപ്പിച്ചതന്നേ?
3: അച്ഛനമ്മയും.
2: അച്ഛനമ്മയും തന്നെ. ഓക്കെ, എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ മുന്നേ? എവിടെ?
3: കലോത്സവത്തിന്.
2: കലോത്സവത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോ ക്ലാസ്സിൽ മാഷി ചെയ്തു കൊണ്ടുവരാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകാറുണ്ടോ? എപ്പോഴെങ്കിലും ക്ലാസ്സിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടോ? എല്ലാം ചെയ്യാറുണ്ട്.
3: പറ്റുന്നത്
2: ഇല്ലാതെ എപ്പെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? എന്നിട്ട് വഴക്ക് കിട്ടാലുണ്ട്?
3: വഴക്ക്
2: അതും കിട്ടലുണ്ട്. അപ്പൊ
3: സങ്കടാവുക?
2: സ്ഥിരം കിട്ടുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏത് സബ്ജക്റ്റ് ഇഷ്ടം?
3: ബേസിക് സയൻസ്.
2: ബേസിക് സയൻസ് അതാരാ എടുക്കുന്നേ?
3: അനിരുദ്ധ മാഷ്.
2: അനിരുദ്ധ മാഷ് നന്നായിട്ട് എടുക്കും. ഏതായിരുന്നു സ്കൂള്?
3: തെരൂർ യു പി
2: സ്കൂൾ. ഇനി എട്ടാം ക്ലാസ്സിലേക്കല്ലേ?
3: ഏഴാം ക്ലാസ്സിലേക്ക്.
2: ഇനി ഏഴാം ക്ലാസ്സിലേക്ക്. അപ്പോൾ കുറച്ചും കൂടെ അധികം പഠിക്കാനുണ്ടാവില്ലേ? ടെൻഷൻ ഉണ്ടാ, കുറേ പഠിക്കാനുണ്ടാവുമെന്നൊക്കെ കരുതിയിട്ട്. അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. വലുതായിട്ടാകുമ്പോൾ ആരാ ആവണ്ടേ?
3: വീഡിയോഗ്രാഫർ.
2: വീഡിയോഗ്രാഫർ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും. എന്താവാനാ പറഞ്ഞു?
3: അവർക്ക് മിലിട്ടറി ആണെങ്കിൽ അത് കുറച്ച് പണിയധികല്ലേ, ഓടും ചാടലും വേണ്ടേ?
2: ആണോ?
3: എനിക്കൊരു തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്.
2: അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഓട്ടം ചാട്ടം അങ്ങനെ അധികം അധ്വാനിക്കൊന്നും പാടില്ല. നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇരിക്കണം. ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ടോ ഫോണിനകത്ത്? ഓക്കെ, അപ്പോൾ വീഡിയോഗ്രാഫർ ആവാനാണ് ഇഷ്ടം. ഭാവിയിൽ നമുക്ക് നല്ലൊരു ഫേമസ് വീഡിയോഗ്രാഫറായിട്ട് എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ആരൊക്കെ ഉള്ളത് വീട്ടിൽ?
3: അച്ഛനും അനിയനും അമ്മമ്മയും അമ്മയും ഞാനും.
2: അച്ഛനും അമ്മയും?
3: അമ്മമ്മയും അനിയനും ഞാനും.
2: പേര് പറയാം അവരുടെയൊക്കെ.
3: അച്ഛൻ്റെ പേര് ശിബു, അമ്മേൻ്റെ പേര് അന്നപൂർണ, അനിയൻ്റെ പേര് അർഷിനി, അമ്മമ്മേൻ്റെ പേര് ചന്ദ്രമതി, എൻ്റെ പേര് ആദിശ്.
2: ആദിശ്, എൻ്റെ പേരില്ലാതെ ഒരു സംഭവമില്ല. അമ്മേൻ്റെ പേര് വെറൈറ്റി ആണല്ലോ അന്നപൂർണ. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
3: കുക്കു.
2: കുക്കു എന്ന്, സിമ്പിൾ കുക്കു. അതല്ലേ എളുപ്പം അല്ലേ? അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഇതാ ഇത്രയും വലിയ പേരിട്ടെന്ന്? എന്നാ പറയാ?
3: എൻ്റെ അമ്മയിട്ട്.
2: അമ്മേൻ്റെ അമ്മ ഇട്ടത് എന്ന്. അതുകൊണ്ട് ഇന്നൊന്നും ചെയ്യാനാവൂലല്ലോ അല്ലേ? കുഴപ്പമില്ല, പോട്ടെ. സിനിമ കാണുമോ? വീട്ടിൽ നിന്നാണോ അല്ലേ തിയേറ്ററിനോ?
3: തിയേറ്ററിനാ കൂടുതൽ.
2: ഇപ്പൊ ലാസ്റ്റ് കണ്ടത്?
3: ലാസ്റ്റ് വാഴ.
2: ആ, നിങ്ങൾ രണ്ടുപേരും വാഴ കണ്ടത്. ഇഷ്ടായോ? പാട്ടിഷ്ടാണോ? പാടുവോ? എപ്പങ്ങ് പാടി നോക്കിയിട്ടുണ്ടാ?
3: ഒരിക്കലും.
2: എവിടുന്ന്?
3: വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിൽ നിന്ന് വെറുതെ കേൾക്കുന്നില്ല.
2: കുളിക്കുമ്പോ പാടുവാ? ആരും കേക്കാതെ കൊണ്ട്. ഇപ്പൊ പാടുന്ന? ഇപ്പം പാടുന്ന?
3: അച്ഛൻ പാടുന്നുണ്ട്.
2: അച്ഛൻ പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും മോനും പാടും.
4: പാടുകയല്ലേ ചെയ്യും.
2: അച്ഛൻ പാടുന്നുണ്ടോ? മോൻ പാടും.
3: അച്ഛൻ ഭജൻസിന്റെ
4: ഭജൻസിലെല്ലാം പാടുന്നത് അച്ഛൻ.
2: ഓ അതെയാ? അപ്പൊ പിന്നെ എന്തായാലും ആദിഷിന് ഒരു പാട് പാട്ട് പാടിയേ പറ്റുള്ളൂ.
3: അയ്യോ,
2: ഏതെങ്കിലും പാട്ട്.
3: ഞാനൊന്നും പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല.
2: പ്രിപ്പയർ ഒന്നും ചെയ്യണ്ട. പ്രിപ്പയർ ചെയ്യാണ്ട് ആദിഷ് പാടുന്ന എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
3: ഞങ്ങൾക്ക് പാടാറില്ല.
2: പാടാ എന്തായാലും അറിയാണ്ടിരിക്കൂല. അത് കള്ളം. അച്ഛൻ പാടുമ്പോ എന്തായാലും ആദിഷ് പാടും.
3: അറിയില്ല.
2: ഏതെങ്കിലും രണ്ടു വരി പോട്ടെ. ഒറ്റ വരി. ഒറ്റ വരി അറിയില്ല എന്ന് പറഞ്ഞ കള്ളാന്ന്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
3: അങ്ങനെയൊന്നുമില്ല.
2: ഇഷ്ടപ്പെട്ട പാട്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാം കേക്കും. പഴയ പാട്ട് ഇഷ്ടാണോ?
3: ഞാൻ പഴയ പാട്ടൊന്നും അധികം കേൾക്കില്ല.
2: പുതിയ പാട്ട് ഇഷ്ടാന്ന്? ചെറുങ്ങന ചെറുങ്ങനെ ഇഷ്ടാന്ന്. സാരില്ല, ഇനി എപ്പോഴാ പാട്ട് പാടിത്തരിക? ഉറപ്പാണേ. ഇതെല്ലാരും മുന്നിന്നാന്ന് ആദിശ് പറയുന്ന. അടുത്ത തവണ വരുമ്പോ ഒരു പാട്ട് എന്തായാലും പാടിത്തരുന്നു. ഞാൻ മറന്നുപോയാലും ഇവരെല്ലാരും ഓർമ്മിച്ച് വെക്കും.
4: ഇവന്റെ അനിയനും കൂടി ഉണ്ട് ശരിക്കും ബാലസഭയില്.
2: എന്താ വരാഞ്ഞേ?
4: അവൻ എന്താ പറയാ,
2: അനിയനെ കൂട്ടിയില്ല ആദിഷ്.
3: ഞാൻ സൈക്കിളിൽ രാവിലെ വിട്ട്.
2: എങ്ങോട്ടാ പോയത്?
3: അറിയുന്നില്ല. ചോറും തന്നെ
2: കളിക്കാൻ പോവും. അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
3: അഞ്ചാള്.
2: അഞ്ചു പേരുണ്ട്.
3: സൈക്കിൾ എടുത്തിട്ട് രാവിലെ പോകും.
2: എന്നിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും.
3: അതിനുശേഷം ഒറ്റ പോകും.
2: എന്നിട്ട് പിന്നെ വരുവാ
3: കുളിക്കാൻ നോക്കുമ്പോ.
2: എന്നിട്ട്
3: എന്നിട്ട് ആടെ വീട്ടിൽ നിന്ന് ടി വി കണ്ട് ഫോണെല്ലാം കണ്ട് കുറച്ച് ഒച്ചപ്പാടെല്ലാക്കിയ പാടും.
2: അപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറേയില്ലേ?
3: ഉണ്ട്.
2: ഇടക്ക് വല്ലപ്പോഴും അല്ലേ? ആദിഷിനെ അടുത്ത് ഫ്രണ്ട്സ് ഇല്ലേ കളിക്കാൻ പോവാൻ?
3: ഞാൻ കളിക്കാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ ഇന്ന് ടി വി കാണേ.
2: നടക്കൂലേ? നമ്മൾ കുറേ സമയം ടി വി കാണുമ്പോ.
3: എത്ര സിനിമയുണ്ട്.
2: എന്നാലും ഇങ്ങനെ കുറേ നേരം ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോ.
3: നാലഞ്ച് സിനിമ ഇന്നലെ ആക്കിനി, അത് കാണണ്ടേ?
2: എന്തിനാ സിനിമ ആക്കിയത്? അതുകൊണ്ട് കാണണ്ടേ എന്നാ? പക്ഷെ
4: അല്ല, ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് എടുത്തതായിരിക്കും.
2: ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു.
3: എനിക്കത് പെൺഡ്രൈവ് കയറ്റിട്ട് ടി വി കുത്തിക്കാണു.
2: ഓ, അങ്ങനെ. ബുദ്ധിമാനാണ് അല്ലേ. എന്നാലും ഒരു നമുക്ക് പുറത്തു പോകണമെന്നോ അല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണമെന്നോ. ക്രിക്കറ്റ് കളിയൊന്നും ഇഷ്ടമല്ല.
3: വൈകുന്നേരം
2: കളിക്കും.
3: ഫുട്ബോൾ കളിക്കും.
2: കുറേ കുട്ടികളുണ്ടോ?
3: പതിനഞ്ച്.
2: പതിനഞ്ച് പേരുണ്ട്. എത്ര മണിക്ക് കളിക്കാൻ പോകും?
3: നാല് മണിയാകും.
2: എന്നിട്ട് എത്ര മണിക്ക് തിരിച്ചു വരും?
3: ആറു മണിയാകും.
2: സ്കൂളിലാണെങ്കിൽ എന്താ കളിക്കുക? പി ടി ടൈമൊക്കെ
3: ഫുട്ബോൾ.
2: ഫുട്ബോൾ തന്നെ. ഫ്രണ്ട്സ് ഉണ്ടോ ഒരുപാട് സ്കൂളിൽ?
3: കുറച്ച്.
2: കുറച്ചേ ഉള്ളൂ. എന്താ അവരുടെയൊക്കെ പേര്?
3: ആദിലി, ദിൽഷിത്ത്, അലജിത്ത്, റുസുമന്ത്, ധ്യാൻദേവ്.
2: സ്കൂള് പൂട്ടിപ്പോ ഇതിൽ ആര് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത്?
3: ആർക്കാരും മിസ് ചെയ്തിട്ടൊന്നുമില്ല.
2: ആരും മിസ് ചെയ്തിട്ടില്ല. അയ്യോ, നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോ മിസ് ചെയ്യൂലേ സ്കൂള് പൂട്ടി കാണാണ്ടിരിക്കുമ്പോ.
3: ഞാൻ വെറുതെ അങ്ങോട്ടെല്ലാം പോയി. എന്നാലും അവരുടെ നാട്ടിലൊന്നുമില്ല. അവരെടില്ല ടൂറെല്ലാം പോയി.
2: അതെയാ? മെസ്സേജ് അയക്കുവോ അല്ലെ വിളിക്കുക?
3: ഗ്രൂപ്പുണ്ട്, അതിനകത്ത് മെസ്സേജ് അയക്കും. ഞാൻ നോക്കലൊന്നുമില്ല.
2: അപ്പൊ ഫ്രണ്ട്സിനെ കാണാൻ തോന്നുമ്പോ എന്താ ചെയ്യാ?
3: അവരെ ഡി പി നോക്കും.
2: അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വീഡിയോഗ്രാഫി കോഴ്സൊക്കെ എടുത്ത് നല്ലൊരു ഫേമസ് വീഡിയോഗ്രാഫർ ആവട്ടെ. ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു
3: ഡാഡി.

0: പേരും സംസാരിച്ചു, ബാലസഭയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളെ കുടുംബശ്രീയിലെ മെമ്പേഴ്സും കുട്ടികളുടെ പാരന്റ്സും ഉണ്ട് അല്ലേ?
1: ഇവര് നമ്മളെ കുടുംബശ്രീ അല്ല, പക്ഷെ കുട്ടി നമ്മളെ ബാലസഭയില, അപ്പൊ അതുപോലെ കൂടെ വന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ, അവർക്കല്ലേ അനുഭവം മനസ്സിലാവുന്നത്.
0: റോജേച്ചി, നമ്മൾ കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞു, ബാലസഭയെ പറ്റിയിട്ടും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ചോദിക്കാം.
1: അമ്മയ സനീഷിന്റെ അമ്മയ.
0: ഓക്കെ, പേര്?
2: എന്റെ പേര് ജീന.
0: ജീന എന്താ ചെയ്യുന്ന ചേച്ചി?
2: ഒന്നും ചെയ്തില്ല, വീട്ടിൽ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫാണ്. മോളെ എങ്ങനെയാണ് ബാലസഭയിലേക്ക് ആദ്യം മെമ്പർ ആക്കുന്നത്?
2: മോള് പിന്നെ ഇവര് സൗവർണിക കുടുംബശ്രീന്ന് ഇവർ ചോദിച്ചു ഇങ്ങനെ ബാലസഭയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കും താല്പര്യമാണ് അങ്ങനെ പോകാനല്ലോ. അങ്ങനെ അതിൽ അംഗമായി. അതിന് അംഗമായ ശേഷം പിന്നെ മാസത്തിൽ ഇവരിങ്ങനെ മീറ്റിംഗ് എല്ലാം കൂടുമ്പോൾ കിസ് പ്രോഗ്രാമോ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പോകാൻ തുടങ്ങിയാൽ ഭയങ്കര കുറേ കൂട്ടുകാരെയും കിട്ടി.
0: മിങ്കിൾ ചെയ്യാനൊക്കെ കൂടുതലായിട്ടും പറ്റുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന് അപ്പുറം
2: സ്കൂളിലും നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആയവരറിവും ബാലസഭയിൽ കുട്ടികൾക്ക് വേണ്ടുന്നവര് ഇവൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും.
0: അതെ, കൂട്ടത്തില് കുറച്ച് വലിയ ആളാണല്ലോ, അപ്പോൾ അവർക്കും കുഞ്ഞു മക്കൾക്കും ഒരു ഹെൽപ്പായിരിക്കുമല്ലോ. സ്കൂളിൻ്റെ കൂടെ തന്നെ, സ്കൂൾ ഇപ്പം അടച്ച സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സ്കൂൾ അടച്ച സമയത്താണ്. ബാലസഭ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്
2: ഒന്നിച്ചുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഓള് കുറച്ച് ദൂരോട്ടാണ്. അപ്പോൾ ഓൾ പറയും നിന്റെ ഇങ്ങനെയുള്ള ഇതെല്ലാം നല്ല തന്നെയല്ലേ, അങ്ങനെ അവരെ ഭാഗത്തൊന്നും ഇതില്ല പോലും. അങ്ങനെ
0: ബാലസഭയുടെ
2: ഓളെ രക്ഷിതാവും കണ്ടാ പറയൂ ഇങ്ങനെ പോകുന്നോണ്ട് നല്ല ഇതല്ലേ കൂട്ടുകാരിലായിട്ടുള്ള.
0: അതെ, സ്കൂൾ അടച്ചാലും അവർക്ക് ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ല, എപ്പോഴും ഒരു സർക്കിളിന്റെ ഉള്ളിൽ തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. സ്കൂളിൽ എങ്ങനെയാണ് ആള് പൊതുവെ?
2: സ്കൂൾ ആക്റ്റീവാണ്, സ്കൂൾ ലീഡറാണ്.
0: നിങ്ങൾ പോവാറുണ്ടോ മോളുടെ കൂടെ ബാലസഭ നടക്കുന്ന സമയത്ത്?
2: ചില സമയത്ത് ഞാൻ കുടുംബശ്രീക്ക് പോകുമ്പോൾ ചില സമയത്ത് കയറി നോക്കൂ.
0: നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്
2: മഞ്ചാടി
0: ബാലസഭയുടെ പ്രവർത്തനങ്ങൾ. ഈ
2: പല പ്രവർത്തനങ്ങളാണ്.
0: ഈ പേരെങ്ങനെയാണ് മഞ്ചാടിയിലേക്ക് എത്തിയത്?
1: പേര് മക്കൾ തന്നെയല്ലേ സെലക്ട് ചെയ്തത്? രണ്ടു മൂന്ന് പേര് പറഞ്ഞു കൊടുത്തു, അതില് മക്കൾ തന്നെ സെലക്ട് ചെയ്തു.
0: മൂന്ന് പേരുകൾ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അതിന്ന് കുട്ടികള് സെലക്ട് ചെയ്തു. എനിക്ക് ചോദിച്ചെന്താ ഈ മഞ്ചാടി സെലക്ട് ചെയ്യാൻ കാരണം എന്നോ അങ്ങനെ എന്തെങ്കിലും? അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് അറിയുന്ന പേര് മഞ്ചാടി എന്നായിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും ഇനിയും
2: മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ.
0: അതെ, നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങളുടെ മഞ്ചാടി ബാലസഭയിലൂടെ പറ്റട്ടെ. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, എല്ലാവരോടും പറയൂലേ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
1: Thank you.

ഇതുവരെ റേഡിയോ ആർട്ട് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചത് എളമ്പാറ സൗവർണിക കുടുംബശ്രീയിലെ മഞ്ചാടി ബാലസഭയിലെ കൊച്ചു കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റേഡിയോ ആർട്ട് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി,
1: ഓ,
0: നിനക്കെന്തൊരു ഉഷാറില്ലാത്ത? സ്കൂളെല്ലാം തുറന്നോണ്ടാ?
1: ഉഷാറ് കേടനൊന്നും ഒരു കുറവുമില്ല സുരീച്ചി.
0: പക്ഷെ ഇന്നെ കാണുമ്പോ അങ്ങനെയല്ലല്ലോ, ഒരു ഭയങ്കര ഒരു ക്ഷീണമായിട്ട്. അയ്യോ, കാണുമ്പോ എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നു.
1: അതന്നെയാനും പറഞ്ഞ.
0: എന്തെന്ന്?
1: സുഖമില്ലായ്മ കടന്നു ഇല്ലാന്ന്.
0: അപ്പൊ സുഖമുണ്ട്.
1: ഏത് സുഖം നിങ്ങൾ ഉദ്ദേശിച്ചേ?
0: സുഖമല്ല, സുഖമുണ്ടോന്ന്.
1: സുഖം?
0: ആ,
1: സുഖമുണ്ട്, സുഖമുണ്ട്.
0: സ്കൂള് തുറന്നില്ലേ?
1: തുറന്നു. അല്ലപ്പ, അതിനിപ്പാ അടക്കല്.
0: അതടക്കാണ്ട് രണ്ടു മാസം മുന്നേ എന്തിനാ കുട്ടികൾക്ക് ലീവ് കൊടുത്തിന്?
1: കുട്ടിയൊക്കെ അല്ലേ അവധി കൊടുത്തിട്ടുള്ളൂ. മാഷന്മാർക്ക് എപ്പോ സ്കൂളില് പരിപാടിയും കാര്യങ്ങളും തന്നെ അല്ലേ.
0: നീ എന്നാ അശ്വിനി പറയുന്നേ? കുട്ടിയൊക്കെ അവധി, അവർക്ക് ഡാൻസ് ക്ലാസ്, അതുപോലെ മ്യൂസിക് ക്ലാസ്, ചിത്രരചന ക്ലാസ്, അവർക്ക് ഇതേപോലെ ഒരേ ഒരേ പോക്കന്നെയല്ലേ. മാഷന്മാരെ പോലെ തന്നെയാ വരൂ.
1: പിന്നൊരു അഞ്ചാറ് ടൂറ്.
0: അത് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു എൻജോയ്മെന്റ് ഉണ്ടാടോ? ഇവര് പോണ്ടേ? പിന്നെ ഒരു ക്യാമ്പ് എന്നെ മറ്റേ ഇങ്ങനെ നിർക്കർക്ക് തുള്ളുന്ന ഒരു പരിപാടിയെല്ലാം ഉണ്ടല്ലോ.
1: സ്കൂൾ അടച്ചു എന്ന് പറയുന്ന രണ്ടു മാസം എപ്പോ ഇവർക്ക് പരിപാടി തന്നെയല്ലേ.
0: അതെ, അതെല്ലാം നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മയുണ്ട് എനിക്ക്.
1: ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങൾ അത്ര ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല.
0: അതെ.
1: അല്ല, നമ്മള് തമ്മിലൊരു 10 രൂപ വയസ്സിന്റെ വ്യത്യാസം ഉണ്ടേ.
0: അശ്വിനി, എല്ലാരും കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് വലിയ വയസ്സാണ്. നീ കൊറേ കാലായി തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ നീ ഞാൻ തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ എന്ന് ലോകമെമ്പാടും അറിയപ്പെട്ടോട്ടെ.
1: ബാക്കിയുള്ള കണക്കാരെ പറയാ?
0: നിന്നേക്കാളും 5 വയസ്സേ എനിക്ക് കുറവുള്ളൂ.
1: ആ, ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടോ?
0: സോറി സോറി, നിന്നേക്കാളും 5 വയസ്സ് കൂടുതലേ എനക്കുള്ളൂ.
1: ഇപ്പൊ പ്രത്യേകിച്ചും തിരിഞ്ഞിട്ടുണ്ടോ? അല്ല, പോട്ടെ, നിങ്ങളെ കുട്ടിക്കാലം പറയടോ. ആ കുട്ടിക്കാലത്തിനെ പറ്റി അനക്കും അറിയണല്ലോ.
0: കുട്ടിക്കാലം എന്ന് പറയുമ്പോ 2 മാസം പൂട്ടിയാല് ഒരു കളിയാന്ന് മോളെ. അതൊരു 1.5 കളിയായിരിക്കും.
1: ഒറ്റക്കളി കളിക്കുള്ളൂ?
0: ഒറ്റക്കളിയല്ല, കൊറേ പേരുണ്ടാവും കളിക്കേ, ഒറ്റക്ക് മാത്രല്ല.
1: ആ, എന്തെല്ലാം കളിയാ കളിക്കല്?
0: കക്ക് കളി, ഒളിച്ചുമ്പൊത്ത് കളി, കാക്കക്കളി, കൊത്തങ്കല്ല് കളി, എന്തൊക്കെ കളികളുണ്ട്.
1: അണ്ടിമാങ്ങ പെറുക്കാന്നും പോക്കില്ല?
0: നമ്മൾ അണ്ടിമാങ്ങയില്ലേ, മൂത്തിട്ടാകുമ്പോ പഴുത്തിട്ടാകുമ്പോ എല്ലാം പെറുക്കും. മാവും മേല് കല്ലെറിഞ്ഞിട്ട് അതൊരു മത്സരം പോലെയേനു.
1: ഞാൻ ഈ മാങ്ങ അണ്ടി എന്ന് പറഞ്ഞത് മാങ്ങയും അണ്ടിയും പെറുക്കലുണ്ടോന്നാ?
0: പെർത്തിക്ക മാങ്ങയെ നീ പറഞ്ഞേ?
1: ആ,
0: എടോ, അതെല്ലാം ഇല്ലേ, ഒരുപാട് പെറുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മള് വിഷുവിന് കമ്പിത്തിരിയും പൊട്ടാസൊക്കെ വാങ്ങല്. അതൊരു കാലം. നിന്റെ കുട്ടിക്കാലം എങ്ങനെയാ?
1: അല്ല, നമ്മളിപ്പോ കുട്ടിക്കാലം പറയാനാണോ ചാരുകസേരന്റെ കഥ പറയാനാണോ വന്നത്?
0: ഓ, അത് പറഞ്ഞ ശരിയാ. നീ സ്കൂൾ ഓർക്കുന്ന കാര്യം എടുത്തിട്ടുണ്ടല്ലേ.
1: അല്ല, 2 മാസം അർമാദിച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും അവസ്ഥ?
0: എല്ലാ കുട്ടികളും കലാകാരന്മാരായിട്ടുണ്ടാവും.
1: ഏഹ്, അന്നേരം വെക്കേഷന് ഈ ചിത്രം വരേന്റെയും ഡാൻസിന്റെയും പാട്ടിന്റെ എല്ലാം ക്ലാസ് ഉണ്ടാവും?
0: ഏ, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഈ നമ്മൾ കളിച്ചിട്ട് ഓരോരുത്തരുടെ കാലിന്റെ മുട്ടിനും കൈയിന്റെ മുട്ടിനും എല്ലാം കലയുണ്ടാവൂലോ, വീണിറ്റ്.
1: ഓ,
0: കലാകാരന്മാർ. അതന്നെ, സ്കൂൾ ഓർക്കും എല്ലാവരും കലാകാരന്മാരായി.
1: എന്തായാലും നമുക്കിതിവിടെ തൽക്കാലം നിർത്താം. അമിനിത്തിയും കരുണേട്ടനും കൂടി ആ കഥയെല്ലാം പറഞ്ഞോട്ടെ. നമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറിയില്ലേ.
0: അതെ, നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ടല്ലേ.
1: സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
0: കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാരു കസേരയിൽ ഇന്നത്തെ ഏത് കഥയാന്ന് അറിയാൻ പോവണ്ടേ?
1: പോണം.
0: ആ, എന്നാവാ. മാഷേ,
2: ഇത്ര വൈകി പോയ രണ്ടുപേരും
1: കഥ പറഞ്ഞിട്ട്. മാഷേ,
2: കഥ പറഞ്ഞോ? കഥ പറയണ്ടല്ലോ.
1: അല്ല, അത് പറയണം. ജീവിതാനുഭവം പറഞ്ഞതാ, ഒരു 10-50 കൊല്ലം മുന്നേ ഉള്ളത്.
2: ആർക്കാണ് ഈ വലിയ അനുഭവങ്ങളുള്ള
1: പിന്നാരാ?
0: മാഷേ, എന്റെ പക്വതയും ബുദ്ധിയും ഒക്കെ കണ്ടിട്ട് ഓളങ്ങനെ ചിന്തിക്കുന്നു.
2: നമുക്ക് അങ്ങനെ കരുതാം. അപ്പൊ എന്ത് കഥയാണ് അശ്വിനി പറയുന്നത്?
1: സ്കൂള് പൂട്ടിട്ടാകുമ്പോ മാങ്ങ പെറുക്കിയതും പടക്കം മേടിച്ചതും ഇതെല്ലാം പറയുന്നു.
0: പണ്ടത്തെ പോലെയൊന്നുമില്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ എല്ലാം മാറിയില്ലേ.
2: ഇവർക്കൊന്നും
0: കളിക്കാനുള്ള സമയമില്ല. നമുക്ക് ആ സമയത്ത് ഒരുപാട് കളിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, കളിക്കാൻ പുറത്തേക്ക് പോവാറുണ്ടായിരുന്നു.
2: മാത്രല്ല, അന്നത്തെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം ഇന്നത്തെ പോലെ ആയിരുന്നോ?
0: അല്ല,
1: മുട്ടുവർക്കൂലേ മാഷന്മാരെ കണ്ടാൽ?
0: വെറുക്കല് മാത്രം അശ്വിനി, നനയൂലേ.
1: നിങ്ങൾ എത്രോട്ടം നനഞ്ഞിന്?
0: ഞാൻ നനഞ്ഞ കാര്യമല്ല പറയുന്നേ, നിന്റെ കാര്യം പറയാണ്ട് പോകുന്ന ശരിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാ ഞാൻ എടുത്തു പറഞ്ഞത്.
2: ഏതായാലും നമുക്ക് അധ്യാപകരെ വലിയ ബഹുമാനവും ഭയമൊക്കെ ആയിരുന്നു അല്ലേ. ഇന്നോ?
1: ഇന്ന് നേരെ തിരിച്ചല്ലേ മാഷേ.
2: എങ്ങനെയത്?
1: തോള് കൈയിട്ട് നടക്കൂല്ലേ ചെയ്യ?
0: അത് മാത്രാന്നോ? കുട്ടികളെ പേടിച്ചിട്ട് മാഷന്മാർക്ക് ക്ലാസ്സിൽ തന്നെ പോവാൻ പേടിയല്ലേ.
2: അതെ, പുതിയ കാലം അങ്ങനെയൊക്കെയാണ്.
1: മാഷമ്മക്ക് കഥയിലേക്ക് പോകണ്ടേ?
2: എന്താണ് ഇന്നത്തെ വിഷയം? നമുക്ക് നല്ലൊരു ഈ ഗുരു ശിഷ്യന്റെ കഥ പറഞ്ഞാലോ. ഒരുപാട് ഗുരു ശിഷ്യന്മാരുടെ കഥയുണ്ട് ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ
1: അല്ലേ.
2: പണ്ടുകാലത്തെ ഗുരുകുലം ഗുരുവിന്റെ വീട്ടിൽ വെച്ചാണ് ശിഷ്യന്മാരെ അഭ്യസിക്കുക. ഇന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗുരുദക്ഷിണയെക്കുറിച്ച് അല്ലേ, ഗുരുസങ്കല്പം, വിദ്യാസങ്കല്പം, ശിഷ്യന്മാരുടെ സ്വഭാവങ്ങൾ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഏത് കാലമാണ് നല്ലത് എന്നുള്ളത് തർക്ക വിഷയമാണ്. പുതിയ തലമുറ ഒരിക്കലും പഴയ കാലത്തെ രീതി തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. നമുക്കും അത് ആഗ്രഹിക്കണ്ട, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ പുരാണത്തിലും ചരിത്രത്തിലും അങ്ങനെ ഒരുപാട് ഗുരു ശിഷ്യന്മാരുടെ കഥകൾ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ
1: ദ്രോണർ
2: ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുക്കളാണല്ലേ, കൗരവരുടെയും
1: പാണ്ഡവരുടെയും.
2: പിന്നെ സാന്ദീപനിയുണ്ട്, ഗർഗാചാര്യരുണ്ട്, ഒരുപാട് ശ്രീകൃഷ്ണന്റെ ഗുരു അല്ലേ, ഇങ്ങനെ വസിഷ്ഠൻ വിശ്വാമിത്രൻ എല്ലാം ഗുരുക്കളാണ്. ഗുരുമുഖത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ പുരാണത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ഗുരുവുണ്ട്, ആ ഗുരുവിന്റെ പേര് പ്രഭാകര ഗുരുവാണ്. പ്രഭാകര കവി എന്ന് പറയും. പ്രഭാകര കവി, പ്രഭാകര ഗുരു എന്ന പേരിൽ ഒരുപാട് പേരുണ്ട്. മീമാംസകനായ, അതായത് വ്യാകരണങ്ങളൊക്കെ ചമച്ച ഒരു അദ്ദേഹമുണ്ട്. നമുക്ക് പ്രഭാകര കവിയെക്കുറിച്ച് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ വിലാസ കാവ്യം എന്ന ഒരേ ഒരു കാവ്യം രചിച്ച ഒരു കവിയാണ് പ്രഭാകരൻ. നമുക്ക് പ്രഭാകരന്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിലാസ കാവ്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്തെ വിദ്യാലയവും ഇന്നത്തെ വിദ്യാലയത്തിൻ്റെ ഒരു താരതമ്യം നടത്തിയത് കൊണ്ട് മാത്രം അവിടെ പറയണം. ഈ ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഒരുപക്ഷെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകപ്പെട്ട ഒരു കൃതിയാണ്. നമ്മുടെ മഹാകവി കാളിദാസന് പോലും അതിൻ്റെ ഒരു സമസ്യ പൂരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആ കാവ്യം ഭാഗികമായി തീർന്നുപോയി, പകുതിക്ക് വെച്ച് നിന്നുപോയി. അതിനൊരു കാരണമുണ്ട്. ശ്രീകൃഷ്ണവിലാസത്തിൽ 12-ാമത്തെ സർഗം പൂർത്തിയാകും മുൻപ് കവി മരിച്ചുപോയി. ആ മരണത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയുക. അതില് അവസാനം ഇങ്ങനെയാണ്, പശ്യപ്രിയെ കൊങ്കണ ഭൂവിഭാഗാൻ എന്ന ഒരു ശ്ലോകത്തിൽ അർദ്ധവിരാമത്തിൽ അവിടെ അവസാനിച്ചു പോയി. ഇത് 66-ാമത്തെ ശ്ലോകമാണ്, അദ്ദേഹം ഒറ്റ ഒടുവിൽ എഴുതിയ ശ്ലോകം. അപ്പൊ അവിടെ തീർന്നിട്ടില്ല എന്ന് വ്യക്തമാണ് ആ കാവ്യം. കാരണം ശ്രീകൃഷ്ണ വിലാസ കാവ്യം ആരെ കുറിച്ചായിരിക്കും?
1: ശ്രീകൃഷ്ണന്റെ
2: ബാലലീലകളും കൗമാരൊക്കെ വ്യാഖ്യാനിക്കുന്ന കുറേയധികം കൃതികളുണ്ട്. അതിലൊരു കൃതിയാണിത്. ഇത് പൂരിപ്പിക്കുവാൻ കാളിദാസ കവി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാളിദാസന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കവിശ്രേഷ്ഠനാണല്ലോ അല്ലേ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരാളാണ്. അത് മുഴുമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ഭൂമിഭാഗാൻ എന്ന ഒരു ഭാഗം അവിടെ എഴുതിയതിന് ശേഷം കാളിദാസൻ കൊങ്കണ ഭൂവിഭാഗാൻ എന്നാണ് നമ്മുടെ പ്രഭാകര കവി എഴുതിയെങ്കിൽ കാളിദാസൻ അതിനെ കൊങ്കണ ഭൂമിഭാഗാൻ എന്ന് എഴുതി ചേർത്തു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു അശരീരിയുണ്ടായി, അതായത് പട്ടുനൂലിനോടുകൂടി വാഴനാരേച്ചു കൂട്ടാൻ പുറപ്പെടേണ്ട. പട്ടുനൂൽ ഇവിടെ ഏതാണ്? പ്രഭാകര കവിയുടെ കാവ്യമാണ്. അതിൻ്റെ കൂടെ പട്ടുനൂലിൻ്റെ കൂടെ പട്ടുനൂൽ തന്നെ ലയിച്ചു കൂട്ടേണ്ടത്. വാഴനാര് പോലെ ഗുണകുറവാണ് കാളിദാസൻ പൂരിപ്പിച്ച ഭാഗം എന്നാണ് അവിടെ ഒരു വിവക്ഷ. ഇത് കാളിദാസന് വലിയ ഒരു കുറച്ചിലുണ്ടാവുകയും അദ്ദേഹം ഈ ശ്രമം ഉപേക്ഷിച്ച് മറ്റൊരു രചനയിലേക്ക് പോയി. കാരണം ഈ കൃതിയുടെ അവസാന ഭാഗം അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നാണ് പ്രഭാകരൻ ശ്രീകൃഷ്ണ വിലാസത്തിൽ പറയുന്നത്. ഏതാണ്ട് അതേപോലെ ആരംഭിക്കുന്ന ഒരു കൃതി കാളിദാസൻ എഴുതിയതാണ് കുമാരസംഭവം. അതിലെന്താണ്? അസ്ത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമ നാഗാധിരാജ എന്ന് കേട്ടില്ലേ, ഇതാണ് ഈ കുമാരസംഭവത്തിന്റെ തുടക്കം. അത് പ്രഭാകര കവിയുടെ അസ്ഥിശ്രീയസതര സുമേരുനാമ എന്നതിൻ്റെ ഒരു സ്വീകരണമാണ്, അല്ലെങ്കിൽ ഒരു സാമ്യത അതിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കാളിദാസ കവി പോലും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രഭാകര കവിയുടെ കവിത പൂരിപ്പിക്കാൻ.
1: അപ്പോ ഈ കവിക്ക് പെട്ടെന്ന് മരണപ്പെടാനൊരു കഥയുണ്ടായിരുന്നു എന്ന്?
2: അതെ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഗുരുശിഷ്യ ബന്ധത്തിലെ അല്ലെ, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു ശിഷ്യന്റെ കഥയാണിത്. പ്രഭാകരൻ തന്റെ ഗുരുവിനെ വധിക്കാൻ ശ്രമിച്ചു. ആ ഒരു ചെറിയ കഥയാണ് ഇതിൽ നമുക്ക് പറയുന്നത്. പ്രഭാകരൻ വളരെയധികം ബുദ്ധിമാനായ, കേൾക്കുന്ന മാത്രയിലെല്ലാം പഠിക്കാൻ ശേഷിയുള്ളൊരു കുട്ടിയായിരുന്നു. ഗുരുനാഥൻ എപ്പോഴും ഈ പ്രഭാകരനെ അമിതമായി ശിക്ഷിക്കും, വടിയെടുക്കും. ഇപ്പോഴത്തെ കാലമൊന്നുമല്ല, പണ്ട് നന്നായിട്ട് പൊട്ടപ്പെട്ടക്കും.
1: നമുക്കല്ല എത്ര കിട്ടീനി ഈ പൂജക ബഹുവചനം വേണ്ട സുരീച്ചി, നമ്മക്കല്ല ഇങ്ങക്ക്.
0: നിനക്ക് നടി കിട്ടിട്ടേയില്ലേ?
1: അനക്കടി ഒന്നും കിട്ടിയില്ല.
0: അതിന്റെ സ്വഭാവമാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷ് കഥ പറഞ്ഞ മാഷെ,
2: തല്ലക്കൊള്ളായ്മയുടെ ഒരു പ്രശ്നം പുതിയ തലമുറക്കുണ്ടെന്നാണ് നമ്മുടെ സൂര്യ മേഡം പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കും അല്ലേ?
1: പകുതി.
2: അപ്പൊ നമുക്ക് ഏതായാലും പ്രഭാകര ഗുരുവിന്റെ, പ്രഭാകര കവിയുടെ കാലത്ത് ഗുരുക്കന്മാര് ശാരീരികമായി വല്ലാതെ ശിക്ഷിക്കും, അടികിട്ടും, അനുസരണക്കേട് പഠിക്കാഞ്ഞാലൊക്കെ. പക്ഷെ പ്രഭാകരന് അനുസരണക്കേടുമില്ല, അതുപോലെ പഠിക്കായ്മയില്ല. പ്രഭാകരന് സുകുമാരൻ എന്ന പേര് കൂടി ഉണ്ട്. സുകുമാരൻ എന്നാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് സഹപാഠികളുണ്ടല്ലോ ഗുരുകുലത്തിൽ, കുറേ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും കൊടുക്കാത്ത ശിക്ഷകൾ ഈ പ്രഭാകരന് കൊടുക്കും. അങ്ങനെ ഒരു ശ്ലോകത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥം 100 പ്രാവശ്യം വേണമെങ്കിലും ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും. പ്രഭാകരനാണെങ്കിൽ അർത്ഥമെല്ലാം തന്നെത്താന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഗുരു പറയുന്ന അർത്ഥത്തിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ പ്രഭാകരൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കും. അത്രയധികം ബുദ്ധിമാനാണ്. ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പോലും തെറ്റാതെ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പ്രഭാകരൻ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിയുണ്ടായിരുന്നു. ഒരു ജാഗ്രത കുറവും പഠിപ്പിലുണ്ടായിരുന്നില്ല, ഗുരുവിനെ സേവിക്കുന്നതിലുണ്ടായിരുന്നില്ല, ഒരു തവണ പോലും ഗുരുവിനോട് അനാദരവ് കാണിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും ഗുരുനാഥൻ പ്രഭാകരനോട് ക്രൂരതയാണ് കാണിച്ചിരുന്നത്. അതിൽ പ്രഭാകരന് വലിയ വിഷമുണ്ട്. എന്തിനാണ് എന്നെ ഗുരു ഇങ്ങനെ തല്ലുന്നത്? പഠിക്കാഞ്ഞിട്ടല്ല, അനുസരണക്കേട് കാണിച്ചിട്ടല്ല, എന്നിട്ടും ഗുരു തന്നെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പ്രഭാകരന് വളരെ മനസ്താപമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാവ്യ നാടക അലങ്കാരങ്ങൾ, വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ, അതിലൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗുരുവിനോളം പാണ്ഡിത്യമുള്ള ഒരാളായിട്ട് പ്രഭാകരൻ വളർന്നു വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഗുരു ചെറിയ കുട്ടിയാണെന്ന് കരുതി വളർന്നു വരുന്നിട്ടും പ്രഭാകരനെ തല്ലിക്കൊണ്ടേയിരുന്നു, ശകാരിക്കുകയും ചെയ്യും. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം ചോദിച്ചു ഗുരുവിനോട്. ഗുരുനാഥൻ അപ്പാട് തുടങ്ങി ശകാരം. എടാ ഏബിയ എന്നൊക്കെ വിളിച്ച്, നിനക്ക് അത് അറിയാമായിരുന്നില്ലേ, എന്നിട്ട് എന്തിനാ എന്നോട് ചോദിക്കുന്ന പ്രതി ആകെ ദേഷ്യപ്പെട്ടു. പിന്നീട് അടിയായി, അടിച്ചടിച്ച് കാല് പൊട്ടി ചോരി ഒലിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല, കുറേ അധികം അടി സഹിച്ചപ്പോഴ് പ്രഭാകരൻ പിന്നെ ഒരൊറ്റ ഓട്ടം, ഇനി അടികൊള്ളാൻ കഴിയില്ല, എന്തിനാണ് വെറുതെ ഗുരുനാഥൻ ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ഗുരുനാഥൻ്റെ ഗുരുകുലത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ചോരി ഒലിക്കുന്ന കാലുമായിട്ടാണ് കാലിനാന്നടി, ചൂരൽ പ്രയോഗം. അങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പം മനസ്സിൽ വല്ലാത്ത ദേഷ്യം ഗുരുനാഥനോട്. എന്തിനു, ഒരു കാര്യമില്ലാതെ തന്നെ ഇങ്ങനെ തല്ലുന്ന ഗുരുനാഥനെ കൊല്ലണം, കൊല്ലണം. മനസ്സിൽ ഒരു പൈശാചിക തോന്നിത്തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് അവസാനം ഗുരുവിനെ കൊല്ലാൻ തന്നെ
0: തീരുമാനിച്ചു.
2: എങ്ങനെ കൊല്ലണം? അതിന് പ്രഭാകരൻ കണ്ടെത്തിയൊരു മാർഗം, വലിയൊരു പാറക്കല്ലുമായിട്ട് ഗുരുവിൻ്റെ ശയനഗൃഹത്തിന് മുകളിൽ അട്ടത്ത് കയറിയിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയിലേക്ക് ഈ കല്ല് ഇടണം, അങ്ങനെ ഗുരുനാഥൻ്റെ കഥ കഴിക്കണം. അതാണ് പ്ലാൻ. അങ്ങനെയാണ് വധം പ്ലാൻ ചെയ്തിട്ട് വധശ്രമത്തിൻ്റെ ഒരുക്കങ്ങളും കൂട്ടി ആരും അറിയാതെ സന്ധ്യാവന്തര സമയത്ത് ഗുരുനാഥൻ പുറത്തുപോയ സമയത്ത് ഗുരുകുലത്തിലകത്ത് കയറി ഗുരുനാഥൻ്റെ കിടപ്പ് മുറിയുടെ മുകളിൽ തട്ടും പുറത്ത് കയറി ഒളിച്ചിരുന്നു. വലിയ കല്ലും കയ്യിൽ വെച്ചിട്ടുണ്ട്.

0: ഇവിടുന്ന് കല്ല് നേരെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് തീർന്നു പോലെ അങ്ങനെ കൊല്ലാവുണ്ട്. അപ്പോഴും മനസ്സിലാ വിപരീത വികാരം മാത്രം, ആസുരിക ഭാവം മാത്രമേ ഉള്ളൂ. ഒരു കാര്യമില്ലാതെ തന്നെ ശിക്ഷിച്ച ഗുരുനാഥനോട് അടങ്ങാത്ത പകയായിരുന്നു പ്രഭാകരന്. കാരണം ഒരുപാട് ക്ഷമിച്ചു, കുറേയധികം അടികൊണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് ഇവിടെ ഇനി ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ കരിങ്കല് ഗുരുനാഥൻ്റെ നെഞ്ചിലോ തലയിലോ ഇട്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ്. സന്ധ്യാവന്ദനം കഴിഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗുരുനാഥൻ കിടപ്പുമുറിയിലേക്ക് വന്നു. ആ സമയത്ത് അത്താഴത്തിന് ഗുരുപത്നി വിളിച്ചു. അത്താഴം കഴിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഇതൊരു മനസ്സുഖമില്ല, നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ ശരി, ഞാൻ പോയിട്ട് കഴിക്കാന്നാണ് പറയാ.
1: അതിപ്പോഴത്തെ തലമുറ മാഷേ,
0: പണ്ടത്തെ തലമുറയോ? അങ്ങനെയായിരുന്നു പണ്ട്. ഭർത്താവ് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഭാര്യയും അവരോടൊപ്പം
2: പട്ടിണി കിടക്കും.
0: പട്ടിണി കിടക്കും
1: മാഷെ. അപ്പൊ ഒരു സംശയം, ഭാര്യ പട്ടിണി കിടക്കുമ്പം ഭർത്താവ് ഇതുപോലെ പറയാ നീ കഴിക്കാ?
0: ഇതില് പണ്ടുകാലത്തെ രീതി, ഒരു ഗുരുകുലത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ആദ്യം ആഹാരം കഴിക്കുന്ന ആരായിരിക്കും?
2: പുരുഷന്മാരായിരിക്കും.
0: അപ്പം പട്ടിണി കിടക്കുന്ന രണ്ടാമത്തെ കേസല്ലേ വരുന്നത്? ഈ പുരുഷന്മാർ ആഹാരം കഴിച്ചിട്ടില്ല പിന്നെ സ്ത്രീജനങ്ങൾ കഴിക്കാതിരിക്കും. പക്ഷെ ആദ്യം സ്ത്രീകളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അവർ ആഹാരം കഴിച്ചില്ലെങ്കിൽ പുരുഷന്മാർക്ക് അതുപോലെ തുടരാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ നടക്കുന്നത്. പണ്ടുകാലത്തെ രീതി എങ്ങനെയാണ്? ഗുരുവിന് വേണ്ടെങ്കിൽ ഗുരുപത്നിയും ഗുരുവിനോടുള്ള തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ അവർ അവിടെ കിടന്നുകൊണ്ട്, ഗുരുവിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയ? അപ്പം എന്തു പറഞ്ഞു? ഞാനിന്ന് നമ്മുടെ സുകുമാരനെ പ്രഭാകരനെ വല്ലാതെ തല്ലി, അവൻ്റെ കാലിനൊക്കെ പൊട്ടി ചോര ഒലിച്ചു, അവൻ സഹി കെട്ട് ഓടിപ്പോയി കളഞ്ഞു. അതിൽ വിഷമമാണ്. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? മുകളിലുള്ള ഒരാൾ കേൾക്കുന്നുണ്ടല്ലേ. ആ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പണ്ടേ പറയണമെന്ന് കരുതി. എത്ര നല്ല കുട്ടിയാണ് അവന്, അവൻ ഇന്നും ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, എന്തിനാണ് നിങ്ങളിങ്ങനെ അവനെ തല്ലുന്നത്? പറഞ്ഞു, അവന് എൻ്റെ മകനെ പോലെ വത്സല്യം അവനോട് എനിക്കുണ്ട്. അവന് തല്ല് കൊടുത്തിട്ടില്ല എങ്കിൽ, ശകാരിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാ അറിവും പൂർത്തീകരിച്ചു എന്ന് കരുതും. അങ്ങനെ അവൻ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അവന് അങ്ങേറ്റത്തെ അറിവുള്ള ഒരാളാണ്, എന്നേക്കാൾ അറിവുള്ള ഒരു കുട്ടിയാണ്. ആ അറിവിൻ്റെ പൊലിമയെല്ലാം നഷ്ടപ്പെട്ടു പോകും അവൻ്റെ മനസ്സിൽ. എന്തങ്കരിച്ചാൽ അഹങ്കാരത്തിൻ്റെ ബീജങ്ങൾ വന്നാൽ പ്രശ്നമായിരിക്കും. അങ്ങനെ നിരഹങ്കൃതനാവണം, അഹങ്കാരമില്ലാത്ത മഹാനായി മാറണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവന് മറ്റു കുട്ടികളുടെ മുമ്പിൽ ശകാരിക്കുകയും അവൻ ശരിയുത്തരം പറഞ്ഞാലും ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചാലും അവനെ നിരന്തരം ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ കാരണം അവനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച്
2: അവൻ അഹങ്കാരിയായി
0: പോവാതിരിക്കാനും അവനോടുള്ള സ്നേഹക്കൂടുതലാണ്. സ്വന്തം മകനെ പോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, അത് എനിക്ക് ഇന്ന് വല്ലാത്തൊരു മനസ്സാക്ഷി കുത്തുണ്ട്. ഇത്രയധികം ശിക്ഷിക്കേണ്ടിയിരുന്നില്ല, അവൻ എന്നെ വിട്ടുപോയല്ലോ. അതിൻ്റെ വിഷമത്തിലാണ് എനിക്ക് ആഹാരം വേണ്ടാത്ത, ഉറക്കില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ആര് കേട്ടും?
1: പ്രഭാകരൻ.
0: ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് തൻ്റെ മനസ്സിൽ പക നിറച്ച് കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നുള്ളൊരു മനസ്സാക്ഷി കുത്തു വന്നു. മെല്ലെ പ്രഭാകരൻ ഇറങ്ങി വന്നു. ഓ പ്രഭാകൻ, ഇവിടെ നീ എത്തിയോ? ഗുരുവിൻ്റെ കാലിൽ വീണു, നമസ്കരിച്ചു. ഗുരുവിനറിയില്ല എന്തിനാണ് അവിടെ വന്നതെന്ന് അറിയില്ലല്ലോ. നീ തിരിച്ചു വന്നല്ലോ സന്തോഷമായി പ്രഭാകര എന്നൊക്കെ പറഞ്ഞു. അപ്പം പ്രഭാകരൻ പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കരുത്, കാര്യം ഞാൻ വലിയൊരു അപരാധം ചെയ്തു. എന്താണ്? അങ്ങനെ ഒരുപാട് തല്ലി ആ മുറിവ് എൻ്റെ മനസ്സിന് മുറിവേറ്റു. ആ മുറിവേറ്റ മനസ്സിലൊരു തീരുമാനം എടുത്തു, ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു അത്? അങ്ങയെ കൊല്ലാനാണ്. അങ്ങയെ കൊല്ലാനാണ് ഞാൻ ഈ അങ്ങയുടെ സയനമുറിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നത്. അവിടെ ഒരു കരിങ്കൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഗുരു ചിരിച്ചു, ഗുരുപത്നിയുണ്ട്, ആ നീ ആളെ കൊള്ളാലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഗുരുനാഥ അതൊക്കെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് അങ്ങയുടെ സ്നേഹം, എന്നോടുള്ള വാത്സല്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ശരി, കുഴപ്പമില്ല, നീ ഗുരുകുലത്തിലേക്ക് വന്നോളൂ പറഞ്ഞു. പക്ഷെ പ്രഭാകരൻ ഇടുന്നുണ്ടോ?
2: ഇല്ല.
0: എന്ത് പറഞ്ഞു?
2: എനിക്കെന്തെങ്കിലും ശിക്ഷ തന്നു.
0: ആ എനിക്കെന്തെങ്കിലും ശിക്ഷ തരണം. സൂര്യക്കറിയാമല്ലേ കഥയെല്ലാം.
1: ആ ബാക്കി സൂര്യച്ച് പറയുന്നേരിക്കൂലേ നല്ലത്.
2: അല്ല, അത് പൊതുവെ അങ്ങനെയാണല്ലോ മാഷെ കണ്ടുവരുന്നത്.
0: അതിന്റെ ഒരു സാധ്യതകൾ അങ്ങനെ പറഞ്ഞാണല്ലേ.
2: അതെ.
0: അങ്ങനെ ഇതെല്ലാം തുടരാം. അങ്ങനെ എന്നെ ശിക്ഷിക്കണം, അത്രക്ക് അപരാധമാണ്. ഒരു ഗുരുവിനെതിരെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സാവാച
1: കർമ്മണ
0: പിന്നെ പാടേയില്ല, വാക്കുകൊണ്ട് പറ്റില്ല. ഞാൻ മനസ്സ് കൊണ്ടങ്ങേ കർമ്മം ചെയ്തിട്ടില്ല അല്ലെ. ഗുരുവിനെ തെറ്റായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ തെറ്റായിട്ട് ചിന്തിച്ചു. ആ തെറ്റായി ചിന്തിച്ചതിൻ്റെ പ്രായശ്ചിത്തം, ശിക്ഷ എനിക്ക് തരണം. ഞാനത് അനുഭവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ദേഷ്യം നിലനിൽക്കും, അല്ലെങ്കിൽ അങ്ങക്ക് എന്നോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടായിരിക്കും, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കൂ ഗുരുനാഥ, ശിക്ഷിക്കൂ ഗുരുനാഥ,
1: ശിക്ഷിക്കൂ ഗുരുനാഥ. ആ

0: വധിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ട്. വധിച്ചിട്ടൊന്നുമില്ല, ചിന്തിച്ചിട്ടുണ്ട്. ആ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നതിൽ എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ആ ബ്രാഹ്മണരൊക്കെ എന്താണ് വിധിക്കുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവരെന്താണ് ശിക്ഷ വിധിച്ചത്? ഉമിത്തിയിലിരുന്ന് മരിക്കണം. ഉമിത്തി കിട്ടില്ലേ, കഴുത്തറ്റം വരെ ഉമി നിറയ്ക്കും, എന്നിട്ട് തീ കൊടുക്കും. എന്താ ഉമിത്തിയുടെ പ്രത്യേകത? അതായത് സാവധാനത്തിലാണ്, പാളിക്കത്തില്ല. ഒരു ഭാഗത്ത് നിന്ന് മെല്ലെ തീ പടർന്ന് മെല്ലെ കത്തും. അപ്പം പൊട്ടും തയ്യൊക്കെ ഉമിത്തിയിൽ വെച്ചിട്ടാണെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ കഴുത്തറ്റം ഒരാൾ നിന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ടാകുമ്പോൾ ആ കഴുത്ത് മൂടുന്ന അത്രയും ഉമി നിറയ്ക്കും. അതിനൊരു ഭാഗത്ത് നിന്ന് തീ കൊടുത്തു. അങ്ങനെ പ്രഭാകര സന്തോഷത്തോടു കൂടി തയ്യാറായി. മരണമാണ് അല്ലേ, മറ്റെന്തെങ്കിലും അടിയോ അല്ലെങ്കിൽ ചാട്ടവാറടിയോ ഒന്നുമില്ല, പിഴയൊന്നുമല്ല, മരണശിക്ഷ തന്നെയാണ്, വധശിക്ഷ തന്നെയാണ്. അതും ഉമിത്തിയില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, തൂക്കിക്കൊല്ലൊന്നുമില്ല. അങ്ങനെ കഴുത്തറ്റം ഉമി നിറച്ച് ഒരു ഭാഗം തീ കൊളുത്താൻ തുടങ്ങി. അപ്പോൾ പ്രഭാകരനൊരു ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം, എനിക്കൊരു കാവ്യം രചിക്കണം, ഒരു കവിത രചിക്കണം. സാധാരണ ഈ മരിക്കാൻ പോകുന്ന ആൾക്ക് എന്താണ് പറയുക? നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കളെ കാണണം, ഇങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇദ്ദേഹം എന്താ പറഞ്ഞ?
1: എനിക്കൊരു കാവ്യം രചിക്കണം.
0: ഒരു കാവ്യം രചിക്കണം. അങ്ങനെ അവിടെ ഉമിത്തിയിൽ ഇരുന്ന് കൊണ്ട് രചിച്ച കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസ കാവ്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കാളിദാസിന് പോലും അതിൻ്റെ ഒരു ഭാഗം പൂരിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട അത്രയധികം കുറ്റമറ്റ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടായ പ്രമേയം കേവലം ശ്രീകൃഷ്ണന്റെ ബാല്യം കുട്ടിക്കാലമൊക്കെ ആണെങ്കിൽ കൂടി അത്രയധികം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ളൊരു രചനയായിരുന്നു അത്. അങ്ങനെ കഴുത്തറ്റം ഉമി മൂടിക്കൊണ്ട് തീ പടർന്നു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങി. പന്ത്രണ്ടാം സർഗത്തിലെത്തി. ആ ശ്ലോകത്തിൽ അയാൾ വായിക്കും, പുറത്തുള്ള ആളുകൾ ഗുരുവിൻ്റെ മറ്റു ശിഷ്യന്മാരത് കുറിച്ചു വെക്കുകയാണ് ചെയ്യുക. പശ്യപ്രിയെ കൊങ്കണ, ഇത്രയും പറയുമ്പോഴേക്കും ബാക്കി പറയാൻ സാധിച്ചില്ല. അതാണ് നേരത്തെ ഭൂവിഭാഗാൻ എന്നും ഭൂമിഭാഗാൻ എന്നും കാളിദാസിൻ്റെ പൂരണമുണ്ടല്ലോ. അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ തീ ശരിക്കും കഴുത്തിലേക്ക് പടർന്നു, ശബ്ദം ഉച്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഔമിത്തിയിൽ വെന്ത് മരിച്ചുവാര് പ്രഭാകര കവി. ഈ കഥ നമ്മൾ എന്താണ് നമുക്ക് തരുന്ന ഒരു, ഇത് കഥയല്ല, പ്രഭാകരൻ എന്നുള്ളയാൾ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണ വിലാസ കാവ്യം ഇന്ന് നമുക്ക് ലഭ്യമാണ്, രചിക്കപ്പെട്ടതാണ്. കാലം ഏതാണെന്ന് നമുക്കറിയില്ലെങ്കിൽ കൂടി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശിക്ഷ സ്വയം വരിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ കൂടി ഇത് കവിയുടെ സ്വന്തം ജീവിതം തന്നെയാണല്ലോ അല്ലേ. എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെയാണ് നമ്മൾ നേരത്തെ പുതിയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും പഴയ കാലത്തെ ഗുരുശിഷ്യ ബന്ധവും താരതമ്യം ചെയ്യുക. പ്രഭാകരനെ അനുകരിക്കാൻ പാടുണ്ടോ ആരെങ്കിലും? നമ്മളങ്ങനെ ആവശ്യപ്പെടുകയേയില്ല അല്ലേ. പക്ഷെ ആ ചിന്തയുണ്ടല്ലോ, നമ്മളേക്ക് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ആചാര്യന്മാരോട് എന്ത് പാടില്ല, നമ്മൾ മനസ്സുകൊണ്ട് പോലും
1: നിന്ദ
0: പാടില്ല. രണ്ടു മൂന്ന് തരത്തിൽ, അതാണ് മനസ്സാ വാച കർമ്മണം. നമ്മൾ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പാടില്ല അല്ലേ, വാക്കുകൾ കൊണ്ട് ചെയ്യാൻ പാടില്ല, മനസ്സുകൊണ്ടും പാടില്ല. നമ്മൾ പുതിയ കാലത്തെ ഈ നമ്മുടെ ശിക്ഷ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക? മാഷ്മാരെ കുറിച്ചും ടീച്ചർമാരെ കുറിച്ചും, വിദ്യാർത്ഥികൾ അധ്യാപകരെ കുറിച്ച് മാത്രമല്ല, തിരിച്ചുണ്ട്, അധ്യാപകർ വിദ്യാർത്ഥികളെ കുറിച്ചും പറയുന്നുണ്ട്. സഭ്യമല്ലാത്ത രീതിയിൽ, ആദരവില്ലാത്ത രീതിയിൽ അഭിസംബോധനയും സംസാരമൊക്കെ നമുക്ക് സ്വാഭാവികമായി ഈ കാലത്താണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയതിൻ്റെ പേരിൽ മരണം സ്വയം വരിച്ച പ്രഭാകര കവിയുടെ കഥ ഇവിടെ തീ ജ്വാല പോലെ ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ കഥയിലൂടെ പകരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? അക്ഷരം പകർന്നു തരുന്നവർ ആചാര്യന്മാർ ഉണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സുകൊണ്ട് പോലും
1: നിന്ദിക്കാൻ
0: പാടില്ല.
1: കേട്ടല്ലോ സൂര്യേച്ചി,
2: ഞാൻ കേട്ടു, നീ അനുസരിച്ച് കൊള്ളണം കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ ചാരുകസേര
1: ഇവിടെ നിർത്തുന്നു.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരല്പം പുറകോട്ടൊന്ന് സഞ്ചരിക്കുകയാണ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്ന 1965 മുതൽ 70 വരെയുള്ള 5 വർഷങ്ങളിലേക്ക് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടും പി ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടും ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കോമ്പോയുമൊക്കെ മലയാളിയെ പാട്ടിന്റെ പാലാഴിയിൽ നീരാടിച്ചൊരു കാലമായിരുന്നു. യേശുദാസിന്റെയും ജാനകിയമ്മയുടെയും പി ലീലയുടെയും ഒക്കെ ശബ്ദം റേഡിയോയിലൂടെ നമ്മുടെ വീടുകളിലെ ഉമ്മറങ്ങളിൽ വന്ന് നിറഞ്ഞ ആ കാലഘട്ടത്തിലെ നിത്യഹരിത ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം അല്ലെ. നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ ഒരുക്കുന്ന ഈ സംഗീതയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മെ കാത്തിരിക്കുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയൊരു പ്രണയകാവ്യമായ 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രത്തിലേതാണ്. ഏത് പാട്ടാണെന്ന് വെച്ചാൽ, പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. രാമു കാര്യട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബുസേട്ടാണ്. സത്യൻ, മധു, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, പറവൂർ ഭരതൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരിയാണ് ഈണം നൽകിയത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്, പി ലീല.

ആ മനോഹര ഗാനത്തിന് ശേഷം അടുത്തതായി നമ്മെ തേടിയെത്തുന്നത് കോഴിക്കോടിന്റെ സ്വന്തം ബാബുക്കയുടെ ഒരു മാസ്മരിക ഈണമാണ്. 1966 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേത്. ഈ ചിത്രത്തിലെ ഗാനം പി ഭാസ്കരൻ മാഷിന്റെ വരികളാൽ സമൃദ്ധമാണ്. പ്രണയവും വിരഹവും ഒരുപോലെ ചാലിച്ചെടുത്ത ആ ഗാനം നമുക്കൊന്ന് കേട്ടാലോ. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ പരീക്കുട്ടിയാണ്. പ്രേം നസീർ, മധു, വിജയ നിർമ്മല, അടൂർ ഭാസി, പി ജെ ആന്റണി, കുതിരവട്ടം പപ്പു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം നൽകിയത് കണ്ണൻ. ഈ ഗാനം പാടിയിരിക്കുന്നത് എസ് ജാനകി. വാസന്ത പഞ്ചമി നാളിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാറിന്റെ സംഗീത സഫാരിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1965-66 കാലഘട്ടത്തിലാണ്. അടുത്ത ഗാനം ലവ് ഇൻ കേരള എന്ന ചിത്രത്തിലേതാണ്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ പി കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ജൂനിയർ പത്മിനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. അപ്പൊ നമുക്കിതിലെ മധുപകർന്ന ചുണ്ടുകളിൽ എന്ന ഗാനം കേട്ടാലോ? പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ബി വസന്ത.

അച്ചങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം രഹസ്യം എന്ന ചിത്രത്തിലേതാണ്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ പി കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ, എൻ ഗോവിന്ദൻകുട്ടി എന്നിവർ അഭിനയിച്ച ചിത്രമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് സംഗീതം നൽകിയത്. മഴവില്ല് കൊണ്ടുപോയി എന്ന ഗാനം നമുക്ക് കേൾക്കാം. പാടിയിരിക്കുന്നത് പി ലീല.

കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പരീക്ഷ. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എൻ വാസുമേനോനാണ്. പ്രേംനസീർ, അടൂർ ഭാസി, ശാരദ, ശോഭ, തിക്കുറിശി സുകുമാരൻ നായർ, പി ജെ ആന്റണി, പി എ ലത്തീഫ് എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസൻ. അന്ന് നിന്റെ നുണക്കുഴി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

റേഡിയോ മലബാർ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഏതാണെന്ന് വെച്ചാൽ വഴിപിഴച്ച സന്തതി എന്ന ചിത്രത്തിലേതാണ്. ഒ രാംദാസ് സംവിധാനവും നിർമ്മാണവും ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, മധു, അംബിക, സുകുമാരൻ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി, കെ പി ഉമർ എന്നിവരാണ് അഭിനേതാക്കൾ. പി എ ഭാസ്കരൻ മാഷുടെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് ഈണം നൽകിയത്. താരുണ്യ പൊയ്കയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി ലീല.

മനസ്സുനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. മധു, ശാരദ, പ്രേംനസീർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം തെളിഞ്ഞു പ്രേമയമുന വീണ്ടും എന്ന് തുടങ്ങുന്ന വരികൾ.

0: വർഷം.
1: എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത്, മുഹമ്മദ് ആസം നിർമ്മിച്ച്, സത്യൻ, പ്രേംനസീർ, ഷീല, ശാരദ എന്നിവർ അഭിനയിച്ച ചിത്രമായിരുന്നു അഗ്നിപരീക്ഷ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1968 ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളും കതിരൊളിയും എന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല.

0: അടുത്ത ഗാനം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. കെ ജെ യേശുദാസ് ആണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഘരഹര പ്രിയ എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എ ബി രാജ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, കെ പി ഉമ്മർ, ശങ്കരാടി, കോട്ടയം ചെലപ്പൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയിരിക്കുന്നത്. ഉത്തരാ സ്വയംവരം എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം.
1: ഉത്തര

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ജി ദേവരാജൻ, പി ലീല, എൽ ആർ അഞ്ജലി എന്നിവരാണ്. പുഴവക്കിൽ പുല്ലണിമേട്ടിൽ എന്ന് തുടങ്ങുന്ന വരികൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. കെ തങ്കപ്പൻ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. മധു, തിക്കുറിശി സുകുമാരൻ നായർ, ദേവിക, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1966 പുറത്തിറങ്ങിയ പൂച്ചക്കണ്ണി എന്ന ചിത്രത്തിലേതാണ്. പ്രേം നസീർ, അടൂർ ഭാസി, അംബിക സുകുമാരൻ, വിജയ നിർമ്മല, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. SR പുട്ടണ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വി അരുണാചലം, എ ശ്രീനിവാസൻ ാണ് PB ശ്രീനിവാസൻ, B വസന്ത എന്നിവരാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കക്ക കൊണ്ടു കടൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലും

1967 പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. വേണുഗോപാലമേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി എസ് ദാസ്, പി കെ ദേവദാസ് എന്നിവരാണ്. സത്യൻ, പ്രേംനസീർ, ശാരദ, ശോഭ, മധു, അടൂർ ഭാസി, കെ പി ഉമ്മർ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലെ അനുരാഗ ഗാനം പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. കസവത്തട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ആലുവ പുഴയിൽ മീൻ പിടിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. പ്രേംനസീർ, അടൂർ ഭാസി, ശാരദ, കൊട്ടാരക്കര, ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുടെ ആ സുവർണകാലം ഒന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ അല്ലെ. കാലം മാറിയാലും ഈ ഇനങ്ങൾ മലയാളിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല എന്ന്. റേഡിയോ മലബാറിന്റെ ഇന്നത്തെ സ്മൃതിഗീതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓർമ്മച്ചെപ്പുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 23, ഹിജ്റാവർഷം 1447, ദുൽഹജ് 20, ശകവർഷം 1948, ജ്യേഷ്ഠം 16, 2026 ജൂൺ 6, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.